91.7 FM. Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനു. കൂടിയെത്തി വീണ്ടും ഒരു മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു മോർണിംഗ് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മോർണിംഗ് മാത്രമല്ല കേട്ടോ, മോർണിംഗ് എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കും പിന്നീട് വരുന്ന കാര്യങ്ങൾ. അതിങ്ങനെ ഒന്നിനോട് ടച്ച് ചെയ്ത് നമ്മൾ എന്താ പറയുക, സാഹിത്യ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാലയിൽ ഇങ്ങനെ മുത്തുകൾ കോർത്ത് വെക്കുന്നത് പോലെയാണ് നമ്മുടെ ഓരോ പ്രവൃത്തികളും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന് തൊട്ടിട്ടിരിക്കും അടുത്തൊരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്, അതിനോട് കണക്റ്റഡ് ആയിട്ടിരിക്കും അടുത്തൊരു കാര്യം ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ നമ്മള് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുവോ അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നുവോ അതെല്ലാം തന്നെ നമ്മുടെ പ്രവൃത്തിയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടാകും. നമുക്കൊരിക്കലും അത് കൈമലർത്തി കാണിക്കാനൊന്നും പറ്റില്ല. ഇന്നല്ലെങ്കിൽ ഇന്നലെ എപ്പോഴോ നമ്മൾ എന്തോ ചിന്തിച്ചു, നമ്മൾ പ്രവർത്തിച്ചു, നമ്മൾ സംസാരിച്ചു, അതിൻ്റെ ബാക്കിപത്രമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാണുന്നതെല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡേ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ല നല്ലൊരു മോർണിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, പിന്നത് നല്ലൊരു ഡേ ആയി മാറട്ടെ, നല്ലൊരു ലൈഫായി മാറട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു സുഹൃത്ത് കൂടെ വേണമെന്ന് തോന്നാറുണ്ടോ? എന്തിനും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകണം എന്ന് വിചാരിക്കുക. യാത്ര എന്ന് പറയുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സും പാക്ക് ചെയ്ത് ട്രിപ്പ് അടിക്കാനൊന്നുമല്ല, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകുന്നു. നമ്മുടെ പഠനത്തിന്റെ ആവശ്യമായിരിക്കാം, നമ്മുടെ ജോലിയുടെ ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യം എന്തോ ആയിക്കോട്ടെ, നമുക്കൊന്ന് ട്രാവൽ ചെയ്യണം അതിൻ്റെ ആവശ്യത്തിന്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നില്ല, ഒന്നും വേണ്ട. നമുക്ക് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് പോകുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയണേടാ എനിക്ക് ഇങ്ങനെ പോകാനുണ്ട്, നീ ഒന്ന് കൂടെ വന്നേ. അങ്ങനെ വിളിക്കുന്ന ഒരു ശീലം ഉണ്ടോ? എന്തിനും ഏതിനും ഒരു സുഹൃത്ത് കൂടെ വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏതൊരു കാര്യത്തിനാണ് കൂടെ വിളിക്കുന്നത്? എന്തിനും കൂടെ വിളിക്കുന്നുണ്ടോ? അതല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾക്കാണോ നമ്മൾ സുഹൃത്തുക്കളെ കൂട്ടു വിളിക്കുന്നത്? കേൾക്കുന്നത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൻഡ്.

എന്ത് കാര്യം ജീവിതത്തിൽ ചെയ്യാനും ഒരു സുഹൃത്ത് കൂടെ വേണം എന്ന് താല്പര്യപ്പെടുന്ന ഒരാളാണോ നമ്മൾ? റേഡിയോ സുനുമാണ് കേൾക്കുന്നത് കൂടെ ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. ചിലർക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് കേട്ടോ, എന്ത് ചെയ്യുമ്പോഴും ആരെങ്കിലും ഒക്കെ ഒന്ന് കൂടെ വേണം. ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്, അത് ചിലപ്പോ ഒന്നുമില്ല ബോറടിക്കും തനിച്ച് ചെയ്യുമ്പോ എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ വേറൊന്നുണ്ടായിട്ടില്ല, ഒരു ധൈര്യം പോറ ഒറ്റയ്ക്ക് പോകുമ്പോ. അപ്പൊ കൂടെ ഒരാളുണ്ടാകുമ്പോ അതൊരു ധൈര്യമാണല്ലോ, ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെയാണ് ഞാൻ ഫ്രണ്ടിനെ കൂടെ കൂട്ടണം എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും പറയണത്, അല്ല എന്നേക്കാൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് അവനുണ്ടല്ലോ, അപ്പൊ അവൻ കൂടിക്കോട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങനെ നമ്മൾക്ക് പറയാനായിട്ട് ഇതിന്റെ പേരിൽ ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാകും, ഒത്തിരി എക്സ്ക്യൂസസ് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആക്ച്വലി എന്തിനാണ് നമ്മൾ എന്തിനും ഏതിനും സുഹൃത്തുക്കളെ കൂടെ വിളിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊന്ന് ഷോപ്പ് ചെയ്യാൻ പോകുന്നു, എടാ വാടാ നമുക്കൊന്ന് ഷോപ്പ് ചെയ്തിട്ട് വരാലോ. നമ്മൾ ഒറ്റയ്ക്ക് പോവില്ല, നമ്മൾ ആരെങ്കിലും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഇതെനിക്ക് ചേരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എനിക്ക് ഓക്കെ ആണോ, ഈ കളർ എനിക്ക് സ്യൂട്ട് ചെയ്യുന്നുണ്ടോ. ചുമ്മാ ഇവരൊന്നും ഇല്ലാതെ നമ്മൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് തോന്നാറുണ്ടോ? റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

എന്താണ് സൗഹൃദം? റേഡിയോസിനുമാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. സൗഹൃദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. കാരണം ഒരാൾക്ക് എന്താണോ സൗഹൃദം എന്ന് ചോദിച്ചാൽ അതായിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക്. ഇപ്പോ ഒന്നും വേണ്ട, ഇവ എന്നോട് ചോദിക്കുന്ന എന്താണ് സൗഹൃദം, അപ്പൊ ഞാൻ പറയണു എനിക്കൊരു കോൺഫിഡൻസ് ആണ് എന്റെ സൗഹൃദം എന്നത്. വേറൊരാളോട് ചോദിക്കുമ്പോ അവര് പറയുന്നു എന്റെ ഹാപ്പിനെസ് ആണ് സൗഹൃദം എന്ന് പറയുന്നു. വേറൊരാളോട് ചോദിക്കുന്നു എന്താണ് സൗഹൃദം, അപ്പൊ എന്റെ ഫാമിലിയാണ് എന്റെ സൗഹൃദം എന്ന് പറയുന്നത്. അപ്പോ ഓരോരുത്തർക്കും സൗഹൃദം എന്നാൽ പല രീതിയിലിരിക്കും. യഥാർത്ഥത്തിൽ ഇതെല്ലാമാണ് നമ്മുടെ സൗഹൃദം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആയിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ. നമ്മുടെ ഫാമിലി പോലെ ഇരിക്കണം, നമ്മുടെ ഹാപ്പിനെസ് ആയിരിക്കണം, നമ്മുടെ കോൺഫിഡൻസ് ആയിരിക്കണം. നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് പലപ്പോഴും നമുക്ക് നല്ല സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ എന്ന് കരുതി നമ്മൾ എന്തിനും ഏതിനും സുഹൃത്തുക്കളെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അത് ഈ പറയുന്ന നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കും. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുക. കാരണം നാളെ ഒരു ദിവസം അവർക്ക് നമ്മുടെ കൂടെ വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രസൻസ് നമുക്കില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അവിടെ ഇല്ലാതാവും. അപ്പൊ അങ്ങനെ പാടില്ല. അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പക്കായായിരിക്കണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And
5: Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
0: home. Mirza Group presents Suno Booth 140, the complete election updates.
6: Presented by
7: Mirza Hypermarket. Be fresh, be you.
6: Supported by
7: Signature by Mirza and Sky Digital.
3: Elevating brands in the digital sky.
8: Good morning, namaskaram, kalai, vanakkam, suprabhadam. Keralam engota. Keralam aaru bharikkum, Keralam aaru nayikkum. Moonu munnanikal thammilulla malsaram. Malsaram injodinju munnittu nilkkunnu. Postal voterukal ennikkazhinjappol. നമ്മുടെ ആദ്യ അപ്ഡേറ്റ് ഇങ്ങനെ തന്നെ കൊടുക്കാം. യു ഡി എഫ് 69 മണ്ഡലങ്ങളിൽ, എൽ ഡി എഫ് 67 മണ്ഡലങ്ങളിൽ, എൻ ഡി എ 4 മണ്ഡലങ്ങളിൽ.
9: തീർച്ചയായിട്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ പല പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും പറയുന്നത്, ഇത്രയും കാലത്തിനിടയിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കടുപ്പമേറിയ, ആവേശം നിറഞ്ഞ ഒരു പോരാട്ടമായിട്ടാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ, നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളുടെ തുടക്ക സമയത്തെ അപ്ഡേറ്റുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
8: തീർച്ചയായിട്ടും പോസ്റ്റൽ ബാലറ്റ് അമ്പലപ്പുഴയിലായിരുന്നു ആദ്യ ലീഡ് സലാം, അദ്ദേഹത്തിനുള്ള ലീഡായിരുന്നു ആദ്യം രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ ഡി എ എവിടെയൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്.
9: അതിൽ മഞ്ചേശ്വരമായിരുന്നു തുടക്കത്തിൽ തന്നെ, ആദ്യ ലീഡുകൾ നോക്കുന്ന സമയത്ത് മഞ്ചേശ്വരമായിരുന്നു തുടക്കത്തിൽ ആദ്യം, നമ്മുടെ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ലീഡായിരുന്നു ആദ്യ സമയത്ത് തന്നെ അപ്ഡേറ്റുകളിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്.
8: അതിനുശേഷം കഴക്കൂട്ടം, പാലക്കാട്, തൃശൂർ, ഈ 4 മണ്ഡലങ്ങളിൽ, മഞ്ചേശ്വരം, തൃശൂർ, പാലക്കാട്, കഴക്കൂട്ടം, ഈ 4 മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നേറുന്നു എന്നുള്ളതാണ്.
9: തീർച്ചയായിട്ടും ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. നമുക്ക് കാത്തിരിക്കാം. തൃശൂരിൽ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് 35 പോസ്റ്റൽ വോട്ടുകൾക്ക് യു ഡി എഫിൽ നിന്നും രാജൻ പല്ലൻ മുന്നിലാണ് എന്നുള്ള അപ്ഡേറ്റുകൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് എത്തിയിട്ടുണ്ടായിരുന്നു. ഒല്ലൂരിലെ കെ രാജൻ 48 വോട്ടുകൾക്ക്, പോസ്റ്റൽ ആണ് നമ്മൾ പറയുന്നത്, വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ചാലക്കുടിയിൽ യു ഡി എഫ് 60 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന് പറയുന്നു. മണലൂരിൽ ടി എൻ പ്രതാപൻ 49 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കുന്നംകുളത്ത് 40 വോട്ടുകൾക്ക് എ സി മൊയ്തീനാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് പോസ്റ്റൽ വോട്ടുകളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ.
8: പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 10 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യു ഡി എഫ് ഇപ്പോൾ 67, എൽ ഡി എഫ് 69 ലീഡ് ചെയ്യുന്നു എന്നുള്ളതും, എൻ ഡി എ 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതുമാണ്.
9: തീർച്ചയായിട്ടും ഇത് ഇത്തവണ എങ്ങോട്ടാണ് കേരളത്തിന്റെ ഒരു പോക്ക് എന്നുള്ളത് ഇത്തവണത്തെ എല്ലാ ആളുകളെയും സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ വളരെ കൗതുകത്തോടുകൂടിയാണ് കേരളം കാത്തിരിക്കുന്നത്. ഈ വിധി എങ്ങനെയായി മാറും എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അവസാന സമയങ്ങളിലുള്ള ആഘോഷങ്ങൾക്കായിട്ട് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് യു ഡി എഫ് കേന്ദ്രങ്ങൾ വളരെ ശക്തമായിട്ട് എനിക്കൊന്ന് ഇടുക്കിയിലൊക്കെ വാഹനം റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
8: പല ചർച്ചകളാണ്, ആര് മുഖ്യമന്ത്രിയാകണം, ആരൊക്കെ നയിക്കും, ആരൊക്കെ മന്ത്രിസഭയിൽ ഇടം പിടിക്കും, നിലവിലെ മന്ത്രിമാരിൽ ആരൊക്കെ പരാജയപ്പെട്ടേക്കാം, ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഭരണവിരുദ്ധ ഒരു വികാരമുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ എൽ ഡി എഫ് തുടരുമോ,
9: മാറ്റമാണോ തുടർച്ചയാണോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. അതിനിടയിൽ എൻ ഡി എ എത്രമാത്രം മുന്നോട്ട് വരും എന്നുള്ളതും വലിയ ആകാംക്ഷയോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളുമായിട്ട് നമ്മളും നിങ്ങളുടെ കൂടെ തന്നെ ഓൺ എയറിലും ഓൺലൈനിലും ഉണ്ടാകും.

0: Radio presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
2: സുനോ ബൂത്ത് 140 ഇന്നത്തെ ദിവസം ലൈവ് അപ്ഡേറ്റുകളുമായി റേഡിയോ സുനോ 91.7 FM നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഓൺ എയറിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുമായിട്ട്. എന്തായാലും ഇപ്പോൾ മോർണിംഗ് സവാരിയിൽ ഈ ഒരു സമയത്ത് സുനോ ബൂത്ത് 140യുമായിട്ടായിരിക്കും ഞാൻ എന്താ ജോയിൻ ചെയ്തത്. അഷ്ടമിയാണ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ അപ്പുണിയും അതുപോലെ നിസയും നിങ്ങളുടെ കൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെയും ഒക്കെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കും എത്തുക, എല്ലാ ലൈവ് അപ്ഡേറ്റുകളും നിങ്ങൾക്ക് കറക്റ്റായി എത്തുന്നതായിരിക്കും. എന്തായാലും പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ UDF മുന്നിൽ 70 വോട്ടുകൾക്കാണിപ്പോൾ UDF മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം പിന്നിൽ തന്നെ ഈ പറഞ്ഞ പോലെ LDFഉം അതിനോടൊപ്പം NDA ഇപ്പോൾ ദാ 4 സീറ്റുകളാണ് NDAക്ക് ലഭിച്ചിരിക്കുന്നത്. LDF 66, UDF 70, ഇപ്പോൾ 72 എത്തിയിരിക്കുകയാണ് UDF, LDF 64, NDA 4 എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ UDFന്റെ മുന്നോട്ടേക്കുള്ള ഈ ഒരു സമയത്ത് ഇപ്പം ദാ പോസ്റ്റൽ വോട്ടിൻ്റെ എണ്ണം മാത്രമാണ്. ഇനി എന്തൊക്കെയാണ് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്തൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് അപ്ഡേറ്റുകൾ എന്നൊക്കെ തന്നെ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. ഒപ്പം കറക്റ്റായി കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനായിട്ട് മറക്കരുത്. വേങ്ങര ഇപ്പോൾ ദാ ഷാജി, KM ഷാജിയാണ് 100 വോട്ടുകൾക്ക് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, UDF മുന്നിലേക്ക് ആയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് UDFഉം LDFഉം അതിഗംഭീര മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 72 വോട്ടുകൾക്ക് ഇപ്പോൾ UDF മുന്നിൽ, LDF 64, NDA 4 വോട്ടുകൾക്ക് മുന്നിൽ. പോസ്റ്റൽ വോട്ടുകളുടെ ആ ഒരു റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ രീതിയിലേക്കും ഓരോരോ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. സുനോബൂത്ത് 140 ഞങ്ങളോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ആ ഒരു ഇലക്ഷൻ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
0: സപ്പോർട്ടഡ് ബൈ
1: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് Sky Digital.
0: Elevating brands in the digital sky.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Radio Suno.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
5: ൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
6: മെയ് 4, 5, 6 തീയതികളിൽ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മേഴ്സയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
5: മേഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
2: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like
3: you're home. Suno, Bollywood.

0: Barza Group presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
2: കേരളം ചൂട് പിടിച്ചിരിക്കുന്നു. കേരളത്തിന്റെ ചൂട് എങ്ങോട്ട് എന്നുള്ളതാണ് സുനോ ബൂത്ത് 140 നമ്മളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളൊക്കെ എണ്ണിക്കഴിഞ്ഞു. ഇപ്പോൾ മെഷീൻ വോട്ടുകൾ എണ്ണുന്നു. 140 54 LDFഉം 82 UDFഉം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NDA 4 ലീഡ് തുടരുന്നു എന്നുള്ളതാണ്. 4 NDA ലീഡ് തുടരുന്നത്. 54 LDF 80 ഇതാ വീണ്ടും നില മാറി പറയുന്നു. LDF 52 താഴുന്നു, UDF 84 ഉയർത്തുന്നു എന്നുള്ളതാണ്.
3: ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുൻപ് വരെ ചെറിയ രീതിയിൽ മാത്രമുള്ള ഒരു ഡിഫറൻസിൽ നിന്നുകൊണ്ടിരുന്ന UDF LDF ഇപ്പൊ 84-52 എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്.
2: UDF 88 LDF 48 UDF 88 ഉയരുന്നു, LDF 48 എന്നുള്ളത്. NDA 4 മുന്നേറുന്നു എന്നുള്ളതാണ്.
3: ഓരോ മണ്ഡലങ്ങളിലും ഓരോരോ, ഇപ്പോൾ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെ പിന്നിലേക്കാകുന്ന ഒരു ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് ആ ഒരു ഫസ്റ്റ് പോസ്റ്റൽ വോട്ടിന് ശേഷം ഇപ്പൊ ഇനി ജനങ്ങൾ എന്താണ് വിധി പറയുന്നത് എന്നും കൂടി നമ്മൾ അറിയേണ്ടതായിട്ടിരിക്കുന്നു. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ വരാനായിട്ട് പോവുകയാണ്.
2: തീർച്ചയായും ഓരോ ലാപ്പുകൾ ഓരോ റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോൾ ഈ ഫിഗേഴ്സിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഒടുവിലായി നോക്കുമ്പോൾ വീണ്ടും UDF 88 LDF 48 NDA 4 മുന്നേറുന്നു എന്നുള്ളതാണ്.
3: എന്തായാലും ഇന്നത്തെ നമ്മുടെ ഇലക്ഷൻ അപ്ഡേറ്റുകളുമായിട്ട് സുനോ ബൂത്ത് 140
2: തൊടുപുഴയിൽ അപ്പു ജോൺ, അദ്ദേഹം 500 മുന്നിട്ട് നിൽക്കുന്നു. ചേലക്കരയിൽ യു ആർ പ്രദീപ് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. യു ആർ പ്രദീപ് മുന്നിട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കായംകുളത്തെ എം ലിജു മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ബി ഗോപാലകൃഷ്ണൻ, അദ്ദേഹം പുറകിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
3: എന്തായാലും UDF അങ്ങനെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 88 സീറ്റുകളിൽ UDF മുന്നിലാണ്. അതിനോടൊപ്പം തന്നെ 48 സ്ഥലങ്ങളിൽ LDF ഇപ്പോ വോട്ടുകൾ ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ എന്തായാലും നമുക്ക് ബാക്കി അപ്ഡേറ്റുകളിലേക്കൊക്കെ എത്തേണ്ടതാണ്. പക്ഷെ അതിനിടയിൽ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും കുറച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റുമായിട്ട് എത്തുന്നതായിരിക്കും റേഡിയോ സുനോ സുനോ ബൂത്ത് 140. ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനും നിങ്ങൾ മറക്കണ്ട.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
0: സപ്പോർട്ടഡ് ബൈ
1: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് സ്കൈ ഡിജിറ്റൽ.
0: എലിവേറ്റിംഗ് ബ്രാൻഡ്സ് ഇൻ ദി ഡിജിറ്റൽ സ്കൈ.
4: Chennai beats.
5: Tamil, head of the R.
6: In the art of Podumakulanda.

0: presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket, be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital,
0: elevating brands in the digital sky.
2: സുനോബൂത്ത് 140 അപ്ഡേറ്റുകളുമായി രശ്മിയാണ് കൂടെയുള്ളത്. ഇന്നതാ ആ ഒരു അപ്ഡേറ്റ്, ഇലക്ഷൻ അപ്ഡേറ്റുകൾ തന്നെയാണ്, ചൂടേറിയ അപ്ഡേറ്റ് തന്നെയാണ്. 140 മണ്ഡലങ്ങൾ, ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ പാർട്ടികളാണ് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ദാ 93 എത്തിയിരിക്കുകയാണ് യു ഡി എഫ്. 93 മണ്ഡലങ്ങളിൽ ഇപ്പോൾ മുന്നിലായിരിക്കുകയാണ് യു ഡി എഫ്. പക്ഷെ നേരെ തിരിച്ച് എൽ ഡി എഫ് 43 പിന്നിലേക്ക് വന്നിരിക്കുന്നു. 43 മണ്ഡലങ്ങളിൽ ലീഡിംഗിൽ നിൽക്കുന്നു. ഇപ്പം എന്തായാലും യു ഡി എഫ് 93 മണ്ഡലങ്ങളിൽ നിൽക്കുന്നു. ഇതിപ്പം 100 മണ്ഡലങ്ങളിലേക്ക് എന്നുള്ള രീതിയിലേക്ക് എത്തുമോ, അതാണ് ഒരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതിനിടയിൽ എൻ ഡി എ 4 മണ്ഡലങ്ങളിൽ, പാലക്കാട്, നീമം, മഞ്ചേശ്വരം, കോഴിക്കോട് സൗത്ത് എന്നിങ്ങനെ 4 മണ്ഡലങ്ങളിലായിട്ട് എൻ ഡി എ ലീഡിംഗിൽ നിൽക്കുന്നു. എന്തായാലും യു ഡി എഫ് 93 എത്തി നിൽക്കുകയാണ്. ഏത് നിമിഷവും എന്തും എങ്ങനെയും മാറി മറിയാം. പിറവത്ത് യു ഡി എഫ് 1000 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ഏറ്റുമാനൂരാണെങ്കിലും കോട്ടയത്താണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും ഒക്കെ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നു. ബാക്കി അപ്ഡേറ്റ് 95 എത്തിയിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ്. 41 മണ്ഡലങ്ങളിൽ എൽ ഡി എഫും 95 മണ്ഡലങ്ങളിൽ യു ഡി എഫും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വോട്ടെണ്ണൽ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നിൽ നിൽക്കുന്ന സമയം യു ഡി എഫ് ആണ് 95 മണ്ഡലങ്ങളിലായിട്ട് നിൽക്കുന്നത്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വാമനപുരം, കഴക്കൂട്ടം എന്നിങ്ങനെ എൽ ഡി എഫ് മുന്നിൽ നിൽക്കുന്ന സമയത്ത് നേരെ തിരിച്ച് തിരുവനന്തപുരം ഒക്കെ യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത്. പയ്യന്നൂർ യു ഡി എഫ് നിൽക്കുന്നു. അതുപോലെ അഴീക്കോട് യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലെയും വിധികൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ ഡി എ മാത്രം ഇപ്പോൾ 4 മണ്ഡലങ്ങൾ എന്നിങ്ങനെ ഒരു ലീഡിങ്ങിൽ നിൽക്കുന്നത്. കുറച്ചധികം നേരമായിട്ട് അതേപോലെ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേരെ തിരിച്ച് എൽ ഡി എഫും യു ഡി എഫും ഭയങ്കര വലിയ വ്യത്യാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യു ഡി എഫ് വീണ്ടും 91 മണ്ഡലങ്ങൾ എന്നിങ്ങനെ വന്നിരിക്കുകയാണ്. എൽ ഡി എഫ് 45 മണ്ഡലങ്ങൾ എന്നിങ്ങനെ ഒരു കണക്കിലേക്ക് എത്തിയിരിക്കുന്നു. 91 മണ്ഡലത്തിൽ യു ഡി എഫ് മുന്നിൽ, എൽ ഡി എഫ് 45, എൻ ഡി എ 4 മണ്ഡലം. അതിനോടൊപ്പം ഷൊർണൂർ, ഒറ്റപ്പാലം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എൽ ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം ഗുരുവായൂർ, മണലൂർ എന്ന മണ്ഡലങ്ങളിൽ യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ ഒരു കണക്ക് നോക്കുമ്പോൾ നമ്മുടെ തമിഴ്നാട് വോട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിനിടയിൽ തമിഴ്നാട്ടിലേക്ക് എത്താണെന്നുണ്ടെങ്കിൽ വിജയുടെ പാർട്ടി മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ചൂടേറിയ ചർച്ചകൾ തന്നെയാണ്. ഇവിടെയും കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറയും. ഇടുക്കിയിൽ യു ഡി എഫ് റോയ് കെ പൗലോസ് ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. 536 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. എന്തായാലും ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് സുനോബൂത്ത് 140.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
0: സപ്പോർട്ടഡ് ബൈ
1: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് സ്കൈ ഡിജിറ്റൽ,
0: എലിവേറ്റിംഗ് ബ്രാൻഡ്സ് ഇൻ ദി ഡിജിറ്റൽ സ്കൈ.
1: You are

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: Grocery, bakery and hot food items. Foodware, bags and fashion items. Safari 10, 15, 20, 25, 30 Akosham. Pocket safe akam. Shopping ushara akam. Adi Kattar kathirunna aaveshagaramaya shopping ulsavam. Safariyil May 4 mudal 10, 15, 20, 25, 30 riyal akosham. Nithyobhyoga sadhanangal mudal fashion items vare ellam ningalude budget inanusarichu vaangam.
2: Safari, world class shopping experience. Doha, Qatar.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Hi guys, this is Nikki Galrani here.
6: You're listening to
5: Radio Suno 91.7 FM. Kete kete kootu kooda.
6: You're listening to
7: Morning Safari.
6: Morning Safari.
7: Morning Safari.
8: Only on Radio Suno 91.7 FM.

0: Sunil presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
2: ഇലക്ഷൻ അപ്ഡേറ്റുകളുമായി റേഡിയോ സുനോ 91.7 FM സുനോ ബൂത്ത് 140 നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഈ ഒരു സമയത്ത് ഏറ്റവും ചൂടുള്ള വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മടത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ പിന്നിലേക്ക് എത്തിയിരിക്കുന്നു. വി പി അബ്ദുൾ റഷീദാണ് ഇപ്പോൾ UDF ആണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. മുഖ്യമന്ത്രി പിന്നിലേക്ക് എത്തുന്നു, വി പി അബ്ദുൾ റഷീദ് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 140 മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ 99 മണ്ഡലങ്ങളിലായിട്ട് UDF മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ UDF 99, LDF 37 എന്നിങ്ങനെ ഉള്ള കണക്കിൽ നിൽക്കുകയാണ്. എപ്പോഴാണ് ഇനി 100 എത്തുക UDF എന്നുള്ള ഒരു ഒരു ഒരു ചോദ്യം മാത്രമാണ്. ഇപ്പോൾ ദാ 4 മണ്ഡലങ്ങളിൽ NDA, 99 മണ്ഡലങ്ങളിൽ UDF, 37 മണ്ഡലങ്ങളിൽ LDF. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അബ്ദുൾ റഷീദ് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കൂടി വലിയൊരു എന്താ പറയുക, മന്ത്രിമാരെ ഇപ്പം പിന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രി പിന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. 99 എന്നുള്ള ആ ഒരു കണക്കിൽ നിൽക്കുന്ന സമയം എന്തായാലും 100 എത്തുന്നതിന് മുൻപ് നമ്മൾ എന്തായാലും ലൈവിലേക്ക് എത്തുന്നതായിരിക്കും. റേഡിയോ സുനോ 140, സുനോ ബൂത്ത് 140 ലൈവ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് എത്തുക, ഫേസ്ബുക്കിൽ സുനോ ബൂത്ത് 140 എത്തുമ്പോൾ അവിടെ ബാക്കി ഇലക്ഷൻ ഫാക്റ്റുകളും ഇലക്ഷൻ കണക്കുകളും മറ്റ് വിശേഷങ്ങളും ഒക്കെ ലൈവായി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പുണ്ണിയും ഡിസൈം അവിടെ ജോയിൻ ചെയ്യും. അപ്പോൾ ഫേസ്ബുക്കിലേക്ക് എത്താനായിട്ട് മറക്കരുത്, റേഡിയോ സുനോയുടെ ആ ഒരു സുനോ ബൂത്ത് 140 ലൈവിലേക്ക് എത്താനായിട്ട് മറക്കരുത്. ധർമ്മടം പല പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് മണ്ഡലങ്ങളിലും പല മാറ്റങ്ങൾ എത്താനായിട്ട് പോകുന്നു. എന്തായാലും അതിലേക്കൊക്കെ നമുക്ക് എത്താം. ഇപ്പോൾ അബ്ദുൾ റഷീദാണ് മുന്നിൽ നിൽക്കുന്നത്, UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. 99 മണ്ഡലങ്ങളിൽ UDF, 38 മണ്ഡലങ്ങളിൽ LDF, 4 മണ്ഡലങ്ങളിലായിട്ട് NDA. ഇതാണ് ഇപ്പോഴത്തെ ഈ കണക്ക്. സുനോ ബൂത്ത് 140.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
0: സപ്പോർട്ടഡ് ബൈ
1: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് Sky Digital.
0: Elevating brands in the digital sky.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're home.
0: Marza Group presents Suno Booth 140, the complete election updates.
6: Presented by
7: Marza Hypermarket. Be fresh, be you.
6: Supported by
7: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.
8: സുനോബൂത്ത് 140 ഇലക്ഷൻ അപ്ഡേറ്റുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഷ്ടമിയാണ് കൂടിയുള്ളത്. നമ്മളിപ്പോൾ കുറച്ച് മുൻപ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഇപ്പോൾ ധർമ്മടം ഭയങ്കരമായിട്ടുള്ള വലിയൊരു ചേഞ്ചിനാണ്
9: കേരളത്തിലെ ഓരോരുത്തരുടെയും, ഇപ്പോൾ കേരളത്തിലെ ഓരോ വോട്ടർമാരും സത്യത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം യു ഡി എഫ് 101 ഇടങ്ങളിൽ മുന്നേറുന്നു, 101 ഇടങ്ങളിൽ മുന്നേറുന്നു. ധർമ്മടത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലാണ് എന്നുള്ളതാണ്.
8: അതെ, ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളും നോക്കി വരുമ്പോൾ വലിയ രീതിയിലൊരു കടുത്ത പോരാട്ടം തന്നെയായിരിക്കും ധർമ്മടം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
9: ധർമ്മടം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തി പിന്നിലോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ എന്തു പറഞ്ഞോ അതിനും അപ്പുറത്തേക്ക് ഒരുപക്ഷെ യു ഡി എഫ് തന്നെ ഇത്തരത്തിലുള്ള ഒരു കണക്കുകൂട്ടലുകൾ ഈ സമയം ഉണ്ടാകുമോ? ഈ സമയം അങ്ങനെ ഒരു കണക്കുകൂട്ടലുകളെ അവർക്കുണ്ടായിരുന്നിരിക്കില്ല. അതല്ലെങ്കിൽ കേരളം പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പിണറായി വിജയൻ അദ്ദേഹം പിന്നിൽ ധർമ്മടത്തെത്തുന്നു എന്നുള്ളതൊക്കെ. ഏതായാലും വലിയൊരു മുന്നേറ്റം യു ഡി എഫിന് നടത്താൻ സാധിച്ചിരിക്കുന്നു ഈ ഒരു സമയം. ഇനി മണിക്കൂറുകൾ കൂടി അവശേഷിക്കുകയാണ്. ഇപ്പോൾ യു ഡി എഫിൻ്റെ ഇത് 109 ഇടങ്ങളിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. എൽ ഡി എഫ് 37 ഇടങ്ങളിൽ. ഇവിടെ വളരെ വ്യക്തമായിട്ട് 4 ഇടങ്ങളിൽ ഇപ്പോഴും എൻ ഡി എ അവരുടെ ലീഡ് തുടരുന്നു എന്നുള്ളതാണ്.
8: അതെ, പാലക്കാടും നെയ്മും മഞ്ചേശ്വരം അതുപോലെ കോഴിക്കോട് സൗത്ത് എന്നിങ്ങനെ 4 ഇടങ്ങളിലാണ്. ബാക്കിയുള്ള സ്ഥലത്തും ഇപ്പോൾ
9: മറ്റൊരു കാര്യം, പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിലായിരിക്കുന്നു. പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിൽ. നേമത്ത് വി ശിവൻകുട്ടി പിന്നിലായിരിക്കുന്നു. ഏറ്റുമാനിയിൽ വി എൻ വാസവൻ പിന്നിൽ. നമ്മളെ നയിച്ച മന്ത്രിമാരാണ്, ആർ ബിന്ദു പിന്നിലാണ്. ഇരിങ്ങാലക്കുടയിൽ ഡോക്ടർ ആർ ബിന്ദു പിന്നിലാണ്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം പിന്നിലാണ്. നേമത്ത് ശിവൻകുട്ടി പിന്നിലാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ എന്താ പറയുന്നത്, ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് പല കണക്കുകളും ഉണ്ടായിരുന്നു.
8: ഉറപ്പായിട്ടും
9: പല കണക്കുകൂട്ടലുകളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് അവസാന റൗണ്ടിലെ സീറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ എണ്ണം എന്നുള്ളതാണ് നമ്മൾ ഈ സമയം മനസ്സിലാക്കിയത്.
8: ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്ന പലരും എന്താണ് വോട്ട് ചെയ്തിരിക്കുന്നത്, വലിയ മാറ്റങ്ങൾ വരുമോ എന്നൊക്കെ ചർച്ചകൾ നടന്നതുപോലെ തന്നെ ഇത്തവണ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ജനങ്ങളുടെ വിധി എന്താണെന്ന് അറിയാനായിട്ട് പറ്റും. 140 മണ്ഡലങ്ങളിലായിട്ട് എന്തൊക്കെയാണ് മാറി മറിയാനായിട്ട് പോകുന്നത്? ഇപ്പൊ 100 ഇടങ്ങളിലായിട്ട്, 100 മണ്ഡലങ്ങളിലായിട്ട് യു ഡി എഫ്
9: വീണ ജോർജ് പിന്നിലാണ്. അവിടെ ആറന്മുളയിൽ അഭിൻ വർക്കി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അഭിൻ വർക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്.
8: ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബാക്കി അപ്ഡേറ്റുകളിലേക്കൊക്കെ ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഒപ്പം സോഷ്യൽ മീഡിയയിലേക്കും എത്തുക, അവിടെയും സുനോബൂത്ത് 140 അപ്ഡേറ്റുകളുമായിട്ട് അപ്പുണ്ണിയും നിസയും ഉണ്ടാകുന്നതായിരിക്കും. സോ ഇത് സുനോബൂത്ത് 140.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്.
6: Presented by
7: Marsa Hypermarket. Be fresh, be you.
6: Supported by
7: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: Hi, this is Suhasini.
8: You're listening to
7: Radio Suno 91.7. Ketu ketu kootukodam.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. Mirza Group presents Suno Booth 140, the complete election updates.
6: Presented by
7: Mirza Hypermarket. Be fresh, be you.
6: Supported by
7: Signature by Mirza and Sky Digital.
5: Elevating brands in the digital sky.
8: സുനബൂത്ത് 140 കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. കേരളത്തിൽ അതിഗംഭീര പോരാട്ടമാണെങ്കിൽ തമിഴ്നാട്ടിൽ അതിഗംഭീരമായി രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇവിടെ LDF UDF തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ അവിടെ TMK TVK തമ്മിലുള്ള പോരാട്ടമാണ്. DMK എന്തായാലും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലൊരു ഒരു മുന്നേറ്റം നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും വിജയുടെ TVK ചെന്നൈയിലൊക്കെ TVKയുടെ ആ ഒരു ലീഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അതിഗംഭീര കുതിപ്പാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ TVK സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ട്. എന്തായാലും ഇപ്പോൾ നിയമം NDA ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ കോഴിക്കോട് സൗത്ത് NDA ആണ് മുന്നിൽ നിൽക്കുന്നത്. 5 ഇടങ്ങളിലേക്ക് ഇപ്പോൾ NDA എത്തിയിരിക്കുന്നു. 4 സ്ഥലങ്ങളിൽ നിന്നും ഇപ്പം 5 ഇടങ്ങളിലേക്ക് NDA എത്തിയിരിക്കുകയാണ്. തിരുവല്ല ഉൾപ്പെടെ 5 ഇടങ്ങളിൽ ഇപ്പോൾ NDA ആണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ എന്നതിന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDF തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പം 98 100 101 ഈ ഒരു കണക്കിൽ ഇങ്ങനെ UDF മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ന് UDF അല്ലെങ്കിൽ LDF ഇതിൽ ആര് ആയിരിക്കും മുന്നിലെത്തുന്നത് എന്നുള്ളൊരു ഒരു ചോദ്യമാണ്. പക്ഷെ വലിയൊരു ഡിഫറൻസിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കണ്ണൂർ രാമചന്ദ്രൻ LDFന്റെ രാമചന്ദ്രൻ പിന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇരിഞ്ഞാലക്കുട അതിനോടൊപ്പം തന്നെ ബിന്ദു പിന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ചേർത്തല പി പ്രസാദ് പിന്നിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഈവൻ പത്തനാപുരത്ത് ഗണേഷ് കുമാർ പിന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പിന്നിലേക്ക് എത്തുന്ന ഒരുപാട് പേര് ഇപ്പം നേമത്ത് അതാ ശിവൻകുട്ടി വി ശിവൻകുട്ടി പിന്നിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇലക്ഷൻ അപ്ഡേറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്ന് NDAക്ക് ഒരു സ്ഥാനം കൂടെ ഒരു മണ്ഡലം കൂടി ലഭിച്ചിരിക്കുന്നു. 5-ാമത്തെ മണ്ഡലം കൂടി ലഭിച്ചിരിക്കുകയാണ്. UDF 102 മണ്ഡലങ്ങളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. 102 മണ്ഡലങ്ങൾ ഓ അത് ഇപ്പം ദാ വീണ്ടും 99 എത്തിയിരിക്കുന്നു. LDF 36 മണ്ഡലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. 99 UDF 36 LDF 5 മണ്ഡലങ്ങൾ NDA ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കണക്ക്. ഇനി ഇതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റുകളുമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് എത്തുക. ഫേസ്ബുക്കിൽ സുനോബൂത്ത് 140 അപ്ഡേറ്റുകളുമായി അപ്പുണ്ണിയും നിസയും നിങ്ങളുടെ കൂടെ ചേരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇപ്പോൾ വോട്ടിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശം ഒരു വലിയൊരു മാർജിനിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ഡിഫറൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു ജനവിധി എന്തായിരിക്കും എന്ന് നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങളും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. 5000997 അയക്കാനായിട്ട് മറക്കണ്ട. കുറച്ച് മുൻപ് പറഞ്ഞതാണ് ധർമ്മടത്തിൽ പിണറായി വിജയൻ പിന്നിലേക്ക് എത്തിയിരിക്കുന്നു. 733 വോട്ടുകൾക്കാണ് VP അബ്ദുൾ റഷീദ് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം അമ്പലപ്പുഴയിൽ സുധാകരൻ ഇപ്പോൾ ദാ UDFന്റെ സുധാകരൻ ലീഡിങ്ങിലാണുള്ളത്. അതിനോടൊപ്പം നിയമം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖർ 127 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം വട്ടിയൂർക്കാവ് ഇപ്പോൾ ദാ കെ മുരളീധരൻ ലീഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. UDFന്റെ മുരളീധരൻ വട്ടിയൂർക്കാവ് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതിനോടൊപ്പം പാലയിൽ ജോസ് കെ മാണി പിന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ മറ്റ് സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 115 വോട്ടുകൾക്ക് പറവൂർ VD സതീശൻ ഇപ്പോൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റുകൾ. എന്തായാലും ബാക്കി അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും സുനോബൂത്ത് 140 ഇന്നത്തെ ഇലക്ഷൻ അപ്ഡേറ്റുകളുമായിട്ട്. റേഡിയോ സുനോ 91.7 FM.
3: Marza Group presents Suno Booth 140,
6: the complete election update.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിടോ

0: ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: കേരളം ആര് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
4: മെയ് 4, 5, 6 തീയതികളിൽ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മേഴ്സയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
3: മേഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
0: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. On air and online, Mirza Group presents Suno Booth 140, the complete election updates. Presented by
5: Mirza Hypermarket, Be Fresh, Be You.
0: Supported by
5: Signature by Mirza and Sky Digital.
0: Elevating brands in the digital sky.
6: You're listening to
7: Morning Sabah.
0: Only on Radio Suno 91.7 FM. Mirza Group presents Suno Booth 140, the complete election updates. Presented by
5: Mirza Hypermarket, Be Fresh, Be You.
0: Supported by
5: Signature by Mirza and Sky Digital.
0: Elevating brands in the digital sky.
8: സുനബുദ് 140 ഇലക്ഷൻ അപ്ഡേറ്റുകളുമായി, ചൂടേറിയ അപ്ഡേറ്റുകളുമായി അഷ്ടമിയാണ് കൂടെയുള്ളത്. റേഡിയോ സുനോയിൽ എല്ലാ രീതിയിലുള്ള അപ്ഡേറ്റും നിങ്ങൾക്ക് ഇന്നത്തെ ഫുൾ അപ്ഡേറ്റും ലഭിക്കുന്നതായിരിക്കും. അത് ഓൺഎയറിൽ മാത്രമല്ല, ഡിജിറ്റലിലേക്ക് എത്തുക, ഫേസ്ബുക്കിലേക്ക് എത്തുക. അവിടെ നമ്മുടെ അപ്പുണിയും നിസയും ഉണ്ട്. ഇപ്പൊ ദാ ഓരോ സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി പിന്നിലേക്ക് എത്തി എന്ന് പറയുന്ന പോലെ തന്നെ പ്രതിപക്ഷ നേതാവും പിന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പരവൂരിൽ ഇപ്പോ ബി ഡി സതീശൻ ഇപ്പോ പുറകിലേക്ക് എത്തിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് മുൻപൊരു ടൈറ്റിൽ വന്നത് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. ധർമ്മടം വലിയ ട്വിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തലവൻ താഴേക്ക് എത്തിയിരിക്കുക. അങ്ങനെ പല അപ്ഡേറ്റുകൾ, അതിനോടൊപ്പം തന്നെ തലക്കെട്ടുകൾ എല്ലാവരും നിശ്ചയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാലക്കാട് ചിറ്റൂര് എന്തായി എന്ന് ചോദിച്ചിരുന്നു. ചിറ്റൂര് ഇപ്പോൾ മുരുഗദാസ് ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുകയാണ്. കുറച്ചു മുൻപ് വരെ സുമീഷ് അച്യുതനായിരുന്നു ലീഡിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുരുഗദാസ് ഇപ്പോൾ ലീഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ എന്തായി എന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രൻ 2,145 വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രനാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇനി മറ്റ് സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ അപ്ഡേറ്റുകൾ ഈ പറഞ്ഞ പോലെ എവിടേക്കാ, ഓക്കെ, ഓരോ സ്ഥലങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊടുവള്ളിയിൽ എന്താണ് സംഭവിച്ചത്, അവിടുത്തെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കോഴിക്കോട് കൊടുവള്ളിയിൽ ഇപ്പോൾ പി കെ ഫിറോസ് ആണ് 792 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. യു ഡി എഫ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 98 മണ്ഡലങ്ങളിൽ യു ഡി എഫ്, 38 മണ്ഡലങ്ങളിൽ എൽ ഡി എഫ്, 4 മണ്ഡലങ്ങളിലേക്കായി എൻ ഡി എ ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. 98 യു ഡി എഫ്, 38 എൽ ഡി എഫ്, 4 എൻ ഡി എ. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൽ രാജൻ കെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ലീലാകൃഷ്ണൻ പിന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നാട്ടികയിൽ ഗീതാഗോപി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. നാട്ടികയിൽ സുനിൽ ലാലൂർ ഇപ്പോൾ പിന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മട്ടന്നൂരിൽ വി കെ സനോജ് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ചന്ദ്രൻ പിന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി മറ്റ് സ്ഥലങ്ങൾ നോക്കുമ്പോൾ വടക്കാഞ്ചേരിയിൽ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരിയിൽ പി എൻ പിന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ 98 എത്തിയിരിക്കുകയാണ് യു ഡി എഫ്. 38 ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വി ഡി സതീഷിന്റെ വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുന്നത് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. 932 വോട്ടിന് ഇതാ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ഇതാ വീണ്ടും വന്നിരിക്കുന്നു. വലിയ വലിയ ചേഞ്ചസ് ആണ്, മുന്നിലേക്ക് എത്തുന്നു പിന്നിലേക്ക് എത്തുന്നു, വിത്തിൻ മിനിറ്റുകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വി ഡി സതീശൻ ഇതാ വീണ്ടും 932 വോട്ടുകൾക്കാണ് നമ്മുടെ വി ഡി സതീശൻ ഇപ്പോൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു കേരളം ഇങ്ങനെ അവരുടെ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലെയും ആ ഒരു നിർണായക നിമിഷങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ, ഓരോ നിമിഷങ്ങൾ കഴിയുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു മാറ്റം തന്നെ സംഭവിച്ചത് ധർമ്മടത്ത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ വന്ന മാറ്റങ്ങൾ എവിടെയൊക്കെയാണെന്ന് പറയുക. നിയമം എൻ ഡി എ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന സമയമാണ്. വാമനപുരം യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത്. മറ്റ് സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ നെയ്യാറ്റിൻകരയിൽ എൽ ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ഓരോ മണ്ഡലങ്ങളുടെയും അപ്ഡേറ്റുകളുമായി ഞാൻ ഉണ്ടാവുന്നതായിരിക്കും. വിദ്യ 298 വോട്ടുകൾക്കാണ് ഏലത്തൂരിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ കെ കെ ശൈലജ മാം ഇപ്പോൾ എൽ ഡി എഫ് കെ കെ ശൈലജ മാം 23 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ വീണ്ടും വി ഡി സതീശൻ ദാ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ബാക്കി അപ്ഡേറ്റുകൾ, ഈ ഒരു ഇലക്ഷൻ അപ്ഡേറ്റുകൾ നിങ്ങളുടെ അരികിലേക്ക് എന്തായാലും എത്തിക്കുന്നതായിരിക്കും. അപ്ഡേറ്റുകൾ കൈകേട്ടുകൊണ്ടിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
3: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
0: സപ്പോർട്ടഡ് ബൈ
3: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് സ്കൈ ഡിജിറ്റൽ,
0: എലിവേറ്റിംഗ് ബ്രാൻഡ്സ് ഇൻ ദി ഡിജിറ്റൽ സ്കൈ.
8: അതിനിടയിൽ ഒരു ചോദ്യം ഇവിടെ നമ്മുടെ വിഷ്ണുവിന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. കൊല്ലം എന്തായി, വല്ല നടപടിയും ആകുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. കൊല്ലം ചടയമംഗലത്ത് എം എം നസീർ 704 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡിംഗിലാണ്. ചാത്തന്നൂർ നോക്കുകയാണെങ്കിൽ ആർ രവീന്ദ്രനാണ് ഇപ്പോൾ 14 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അത് മാറാം. ഷിബു ബേബി ഇപ്പോൾ ലീഡിംഗിൽ നിൽക്കുന്നു. യു ഡി എഫിന്റെ ഷിബു ബേബി ചവറയിൽ ലീഡിംഗിലാണ്. ഇനി ഇരവിപുരത്ത് വിഷ്ണു മോഹനാണ് 933 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. കരുതാഗപ്പള്ളി നോക്കുകയാണെങ്കിൽ സി ആർ മഹേഷ് 1546 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. അതിനോടൊപ്പം കൊല്ലം തന്നെ നോക്കുകയാണെങ്കിൽ ബിന്ദു കൃഷ്ണയാണ് ഇപ്പോൾ ലീഡിങ്ങിലുള്ളത്. 1956 വോട്ടിനാണ് ഇപ്പോൾ ബിന്ദു കൃഷ്ണ ലീഡിങ്ങിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലാണ് ഇപ്പോൾ ലീഡിങ്ങിലുള്ളത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ ലീഡിങ്ങിലുള്ളത്. കുണ്ടറയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണുനാഥും. അതിനോടൊപ്പം തന്നെ പത്തനാപുരം കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, ഗണേഷ് കുമാറാണ് ഇപ്പോൾ പിന്നിലേക്കായിരിക്കുന്നത്. ജ്യോതികുമാർ ലീഡിങ്ങിലാണ് പത്തനാപുരത്ത്. ജ്യോതികുമാർ യു ഡി എഫിന്റെ ജ്യോതികുമാർ അങ്ങനെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതിനോടൊപ്പം പുനലൂർ അജയപ്രസാദ് ഇപ്പോൾ 206 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്, ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ഓരോ മണ്ഡലങ്ങളിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബാക്കി അപ്ഡേറ്റുകളുമായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഇത് കഥന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Mirza Group presents Suno Booth 140, the complete election updates.
7: Presented by
8: Mirza Hypermarket. Be fresh, be you.
7: Supported by
8: Signature by Mirza and Sky Digital.
6: Elevating brands in the digital sky.
9: ഇലക്ഷൻ അപ്ഡേറ്റുകളുമായി അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഇവിടെ കേരളത്തിൽ അതിഗംഭീരമായിട്ടുള്ള ചൂടേറിയ മത്സരം നടക്കുന്നതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ധർമ്മടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിന്നിലേക്ക് എത്തിയതെന്ന്. അതിനോടൊപ്പം തന്നെയാണ് തമിഴ്നാട്ടിലും അതേ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. 202 മണ്ഡലങ്ങളിലെ പോസ്റ്റൽ വോട്ട് പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാൻലിൻ ഉൾപ്പെടെ 31 സീറ്റിംഗ് മന്ത്രിമാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ പിന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ലൈവ് അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡി എം കെക്ക് 54 മണ്ഡലങ്ങളും അതിനോടൊപ്പം തന്നെ ടി വി കെക്ക് 102 ഇടങ്ങളുമാണ് ലഭിച്ചിരിക്കുന്നത്. ടി വി കെ ഇങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 102 എന്നുള്ളത് വലിയൊരു ഒരു ഒരു കണക്കാണ്. കാരണം ബാക്കി പിന്നിൽ തന്നെയുണ്ട്. പിന്നിൽ ഈ പറഞ്ഞ പോലെ 70 മണ്ഡലങ്ങളുമായിട്ട് AIA ഡി എം കെ ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഡി എം കെ ഈ പറഞ്ഞ പോലെ 54 പകുതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടി വി കെയുടെ പകുതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ആസാമിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി ആണിപ്പോൾ ലീഡിങ്ങിലുള്ളത്. 92 ബി ജെ പി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വരാം, ഇവിടുത്തെ അപ്ഡേറ്റുകളിലേക്ക് തന്നെ വരാം. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലയിടങ്ങളിലും ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കോട്ടയത്ത് കുറച്ച് മുൻപ് എന്നോട് ചോദിച്ചിരുന്നു, പുതുപ്പള്ളിയിൽ എന്ത് സംഭവിച്ചു, എന്താണ് ഇപ്പോൾ എത്ര വോട്ടിനാണ് മുന്നിൽ നിൽക്കുന്നത്. ചാണ്ടി ഉമ്മനാണിപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. യു ഡി എഫ് ഇപ്പോൾ 10,591 വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുന്നത് പുതുപ്പള്ളിയിൽ. അതിനോടൊപ്പം തന്നെ കോട്ടയത്ത് മറ്റ് ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലത്തും ഓരോ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് പോകാം. കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിൽ ജോബാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. ജോബ് ഇപ്പോൾ 568 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ഏറ്റുമാനൂർ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് 6,636 വോട്ടിനാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. മറ്റ് സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പാല നോക്കിക്കഴിഞ്ഞാൽ മാണിസി ഇപ്പോൾ 720 യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. മാണിസി 720 വോട്ടുകൾക്കിപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. ജോസ് കെ മാണി പിന്നിലേക്ക് എത്തിയിരിക്കുന്നു പാലയിൽ. അതിനോടൊപ്പം മറ്റ് സ്ഥാനാർത്ഥികളുടെ വിധി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിലേക്ക് കൂടി നമുക്ക് പോകാം. യു ഡി എഫ് 96, എൽ ഡി എഫ് 40, എൻ ഡി എ 4. ഇതാണ് മണ്ഡലങ്ങൾ, 140 മണ്ഡലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കണക്ക്. 96 യു ഡി എഫ്, 40 എൽ ഡി എഫ്, 4 എൻ ഡി എ. അപ്പോൾ ഈ ഒരു കണക്കിൽ ഇനി എന്താണ്, പശ്ചിമബംഗാൾ ഈ പറഞ്ഞ പോലെ മറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ടി എം സി 112 കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആസാമിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എൻ ഡി എ 95. തമിഴ്നാട്ടിൽ വീണ്ടും 81 എത്തിയിരിക്കുന്നു. ടി വി കെ, ഡി എം കെ 86 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് എത്താം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മണ്ഡലങ്ങളുടെ ആ ഒരു അപ്ഡേറ്റ് അറിയാനായിട്ട് മെസ്സേജ് അയച്ചോളൂ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ രാജീവ് ആനന്ദിൻ്റെ മെസ്സേജും. ഇടുക്കി ജില്ലയിലെ അവസ്ഥ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇടുക്കി ജില്ലയിലേക്കൊന്ന് പോകാം. ഇടുക്കിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവികുളം യു ഡി എഫിൻ്റെ കയ്യിലാണ് ഇപ്പോൾ. 978 വോട്ടുകൾക്ക് എഫ് രാജയാണ് ഇപ്പോൾ ലീഡിങ്ങിലുള്ളത്. ഇടുക്കി മണ്ഡലം നോക്കുമ്പോൾ റോയ് കെ പൗലോസ് ആണ്. 1,197 വോട്ടുകൾക്കിപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു. അവിടെ റോഷി അഗസ്റ്റിൻ, എൽ ഡി എഫിൻ്റെ റോഷി അഗസ്റ്റിൻ പിന്നിലേക്കായിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ യു ഡി എഫ് തന്നെയാണ് പേരുമാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതിനോടൊപ്പം മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ തൊടുപുഴ നോക്കാം നമുക്ക്. തൊടുപുഴയിൽ തൊടുപുഴയിലും യു ഡി എഫ് തന്നെയാണ് ഇപ്പോൾ ലീഡിങ്ങിലുള്ളത്. അപ്പു ജോൺ ജോസഫാണ് ഇപ്പോൾ 2970 വോട്ടിന് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീസ് ചോദിക്കുകയാണ്, വർക്കലയിൽ എന്ത് സംഭവിക്കുന്നു, വർക്കലയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. വർക്കലയിൽ എൽ ഡി എഫ് ആണ് ഇപ്പോൾ ലീഡിങ്ങിലുള്ളത്. 529 വോട്ടിന് വി ജോയ്, എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുന്നു. നിയമം ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ തന്നെയാണ്, എൻ ഡി എ തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത് 1302 വോട്ടുകൾക്ക്. അതിനോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരിൽ എൽ ഡി എഫ് മുന്നിൽ നിൽക്കുന്നു, അക്ബറാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ യു ഡി എഫ് ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 96 മണ്ഡലങ്ങൾ യു ഡി എഫ്, 40 മണ്ഡലങ്ങൾ എൽ ഡി എഫ്, 4 മണ്ഡലങ്ങൾ എൻ ഡി എ. അങ്ങനെ ആ ഒരു കണക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് ഏരിയാസിൽ, അതായത് മറ്റ് മണ്ഡലങ്ങളിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. തമിഴ്നാടിനെ കുറിച്ച് ഷെയ്ഖ് ഇസ്മയിലിന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അപ്ഡേറ്റ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്, ഓഹോ പല സ്ഥലങ്ങളുടെ ആണല്ലോ തന്നിരിക്കുന്നത് ഇവിടത്തേക്ക്, എന്തായി എന്ന് ചോദിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം, നമുക്ക് തൃശ്ശൂരേക്ക് ഒന്ന് പോകാം അല്ലേ. തൃശ്ശൂർ ഇപ്പോൾ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ, ചാലക്കുടിയിൽ യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. 2248 വോട്ടിന് സനീഷ് കുമാർ ജോസഫാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ നോക്കുമ്പോൾ വി ആർ സുനിൽകുമാർ 227 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. കൊടുങ്ങല്ലൂരിൽ വി ആർ സുനിൽകുമാർ എൽ ഡി എഫ് ആണ് അവിടെ ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുന്നത്. ചേലക്കരയിലും എൽ ഡി എഫ് തന്നെയാണ്. യു ആർ പ്രദീപാണ് ഇപ്പോൾ ലീഡിങ്ങിലുള്ളത്. ഗുരുവായൂരിൽ എൻ കെ അക്ബറാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുന്നത്, 975 വോട്ടിന്. അതിനോടൊപ്പം ഇരിഞ്ഞാലിക്കുട നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിഞ്ഞാലിക്കുടയിൽ തോമസ് ആണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ആർ ബിന്ദു ഇപ്പോൾ പിന്നിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആർ ബിന്ദു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിന്നിലേക്ക് എത്തിയിരിക്കുന്നു. യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിൽ. അതിനോടൊപ്പം തന്നെ കയ്പമംഗലത്തിൽ എൽ ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത്. കെ കെ വത്സരാജാണ് മുന്നിൽ നിൽക്കുന്നത്. മറ്റ് സ്ഥലങ്ങൾ നമുക്ക് എന്തായാലും ബാക്കി ഏതൊക്കെയാണോ ഓരോരോ മണ്ഡലങ്ങൾ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഓരോ ജില്ലയിലെ ഓരോ മണ്ഡലങ്ങൾ അനുസരിച്ച് നമുക്ക് അപ്ഡേറ്റുകൾ അറിഞ്ഞറിഞ്ഞ് പോകാം. ഓക്കെ, എന്തായാലും ഞാൻ തൃശ്ശൂർ അങ്ങ് തീർക്കാം അല്ലേ. തൃശ്ശൂർ മണലൂർ യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. നാട്ടികയിൽ ഗീതാ ഗോപി തന്നെയാണ് കുറച്ച് നേരമായി മുന്നിൽ നിൽക്കുന്നത്. 1889 വോട്ടിന് എൽ ഡി എഫ് ആണ് അവിടെ, ഗീതാ ഗോപിയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. ഉള്ളൂരിൽ എൽ ഡി എഫ് ആണ്, കെ രാജനാണ് ഇപ്പോൾ ലീഡിങ്ങിലുള്ളത്. അതുപോലെ തന്നെ പുതുക്കാട് യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത്, കെ എം ബാബുരാജ്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ രാജൻ ഫലനാണ് ഇപ്പോൾ യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫ് ആണ്, സേവിയറാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ എൽ ഡി എഫ് അവിടെ ലീഡിങ്ങിൽ നിൽക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മിക്ക സ്ഥലങ്ങളിലും എന്ത് മാറ്റങ്ങളും ഏത് സമയവും വരാം. അപ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് എന്തായാലും മെസ്സേജ് അയക്കുക. അതിനോടൊപ്പം തന്നെ ദാ ഗുഡ് മോർണിംഗ് അഷ്ടു എന്ന് പറഞ്ഞ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ് അഫ്കോഴ്സ്, മോർണിംഗ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇന്ന് ചൂടേറിയ ഒരു മോർണിംഗ് തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു വലിയ ചോദ്യത്തിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും, അതാ മറുപടി കേൾക്കാനായിട്ടാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ടി വിയുടെ മുന്നിൽ, ജോലിക്ക് പോകുമ്പോൾ, ലാപ്ടോപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലും എല്ലാവരും എന്ത് സംഭവിക്കും ഇന്ന് കേരളത്തിൽ എന്നുള്ള ഒരു വലിയ ആശങ്കയിൽ തന്നെയാണ്. യു ഡി എഫ് വരുമോ അതോ എൽ ഡി എഫ് വരുമോ എന്നുള്ളൊരു ഇതിലാണ്. അതിനിടയിൽ മറ്റ് ഇടങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു പാട്ടിലേക്ക് പോകാം. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റുകളുമായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ അപ്ഡേറ്റ് ഒന്നുകൂടി പറയുന്നു. യു ഡി എഫ് 98, എൽ ഡി എഫ് 38, എൻ ഡി എ 4. യു ഡി എഫ് 98 മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ധർമ്മടത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിന്നിലായെങ്കിലും നമുക്കേറെ പ്രതീക്ഷയോടെ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കെ കെ ശൈലജ മാം തന്നെയാണ്. എന്തായാലും ബാക്കി എന്തായാലും അപ്ഡേറ്റുകൾ ഞങ്ങൾ വഴി തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം റേഡിയോ സ്നോ ഫേസ്ബുക്കിലേക്കും എത്തുക. അവിടെ വന്നിരിക്കുന്ന ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി, അല്ലെങ്കിൽ ലൈവ് കാണാനായിട്ട് അങ്ങോട്ടേക്ക് എത്തുക. അവിടെ ലൈവ് അപ്ഡേറ്റുകളുമായി അപ്പുണ്ണിയും നിസയും കൂടെ ഉണ്ടാവുന്നതായിരിക്കും.
2: Marza Group presents
3: Suno Booth 140, the complete election updates.
7: Presented by
8: Marsa Hypermarket. Be fresh, be you.
7: Supported by
8: Signature by Marsa and Sky Digital.
3: Elevating brands in the digital sky.

0: Sooner. This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോളാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. കറക്കം മെയ് 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Bakery and hot food items, footwear, bags and fashion items, safari 10 15 2025 30 akosham pocket safe akam shopping ushara akam adi kattar kaathirunna aaveshagaramaya shopping ulsavam safari il may 4 mudal 10 15 2025 30 riyal akosham nithyobhyoga sadhanangal mudal fashion items vare ellam ningalude budget anusarichu vaangam
4: safari world class shopping experience doha qatar
5: This is Vishal.
6: You're listening to Radio Suno.
5: Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: You are listening to Radio Suno 91.7 FM. 91.7 FM.
7: Qatar's happiness frequency.
6: Radio Suno. You're listening to.
8: Listening to.
9: Morning Sun.
6: Morning Safari.
10: Only on Radio Suno.

0: Kiss Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
0: Mirza Group presents Suno Booth 140
5: The complete election updates
6: presented by
7: Mirza Hypermarket Be Fresh Be You
6: supported by
7: Signature by Mirza and Sky Digital
0: elevating brands in the digital sky
8: വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഇടങ്ങളിലും ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ച പോലെയൊക്കെ വരുമോ എന്ന് ഉള്ളൊരു വലിയ ചർച്ചയിൽ തന്നെയാണ് വെൽക്കം ബാക്ക് ഇത് സുനോ ബൂത്ത് 140 140 ഇടങ്ങളിലായി 140 മണ്ഡലങ്ങളിലായി ജനങ്ങളുടെ വിധി വന്നുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ വീണ്ടും മാറി മറിയുകയാണ് NDA പിന്നിലേക്ക് തിരിക്കുന്നു പാലക്കാട് ശോഭ സുരേന്ദ്രൻ നല്ല രീതിയിൽ നല്ലൊരു വ്യത്യാസത്തിൽ തന്നെ മുന്നിൽ നിന്നുകൊണ്ടിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പിന്നിലേക്കായിരിക്കുകയാണ് അവിടെ രമേശ് പിഷാരടിയാണ് ഇപ്പോൾ 1463 വോട്ടിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 1463 വോട്ടിന് മുന്നിലേക്ക് എത്തുന്ന സാഹചര്യം അതിനോടൊപ്പം മറ്റിടങ്ങളിലും ഈ പറഞ്ഞ പോലെ കുറച്ച് മുൻപ് എന്നോട് വയനാട്ടിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും വയനാട് കൽപ്പറ്റയിൽ ടി സിദ്ദീഖാണ് മുന്നിൽ നിൽക്കുന്നത് UDF സ്ഥാനാർത്ഥി ടി സിദ്ദീഖ് അതും 13,000 പ്ലസ് വോട്ടുകൾക്ക് ആണിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് 13,134 വോട്ടിന് അതിനോടൊപ്പം മാനന്തവാടിയിൽ ഉഷാ വിജയനാണ് മുന്നിൽ നിൽക്കുന്നത് UDF സ്ഥാനാർത്ഥി 912 വോട്ടിന് ഉഷാ വിജയൻ സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ 4,669 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു കെ മുരളീധരൻ ഇപ്പോൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞില്ലേ ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കുമെന്ന് കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ LDF ആണ് അഴീക്കോട് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ ധർമ്മടം കുറച്ച് മുൻപ് പറഞ്ഞ പോലെ UDF VP അബ്ദുൽ റഷീദ് അതിഗംഭീരമായി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കല്യാശ്ശേരിയിൽ LDF ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് MVijin 12,626 വോട്ടിനാണ് MVijin ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് LDF കല്യാശ്ശേരിയിൽ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം കണ്ണൂർ മണ്ഡലത്തിൽ UDF ആണ് മുന്നിൽ നിന്നുള്ളത് TO മോഹനനാണ് 2,422 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നത് മട്ടന്നൂരിൽ ഇപ്പോൾ VK സനോജാണ് 554 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ മറ്റ് ധർമ്മടം ഇപ്പോൾ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു 2,812 വോട്ടുകൾക്കായി ഇപ്പോൾ മുന്നിലേക്ക് അതിനോടൊപ്പം തന്നെ പാലക്കാട് നമ്മുടെ രമേശ് പിഷാരടി 1463 വോട്ടിൽ മുന്നിലേക്ക് എത്തുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തമിഴ്നാട്ടിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ TVK ഇപ്പോൾ 92 മണ്ഡലങ്ങളാണ് പിടിച്ചിരിക്കുന്നത് DMK 59 അതിനോടൊപ്പം തന്നെ IAIDMK ഏകദേശം 73 സ്ഥലങ്ങളുമാണ് ഇപ്പോൾ NDA ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊരു മാറ്റം വന്നിരിക്കുന്നു NDA രണ്ടിലേക്ക് എത്തിയിരിക്കുന്നു രണ്ട് മണ്ഡലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ച് മുൻപ് വരെ 4 മണ്ഡലങ്ങൾ 4 കഴിഞ്ഞ് 5 എത്തി 5 നിന്നും വീണ്ടും 4 എത്തി ഇപ്പോൾ ദാ 2 മണ്ഡലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ 96 മണ്ഡലങ്ങളിൽ UDF 42 മണ്ഡലങ്ങളിൽ LDF 2 മണ്ഡലങ്ങളിൽ NDA എന്തായാലും നമുക്ക് ഇനി എന്തായാലും മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്ന് നോക്കാം UDF തന്നെയാണ് ഇപ്പോഴും ലീഡിങ്ങിൽ നിൽക്കുന്നത് 96 മണ്ഡലങ്ങളിൽ UDF LDF 42 എത്തിയിരിക്കുന്നു 38 എന്നൊക്കെ ഉള്ളതിൽ നിന്നും 42 എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിനിടയിൽ മറ്റുള്ളവരൊക്കെ ഇവിടെ തിരുവനന്തപുരം എന്തായി വാമനാപുരം എന്താണെന്ന് പറയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത് ശരി നമുക്കെന്താ ഒന്ന് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോയേക്കാം തലസ്ഥാനത്തേക്കൊന്ന് പോയേക്കാം അവിടെ വാമനപുരം ഇപ്പോൾ യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത്. സുധീർഷയാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്, 1153 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. മറ്റ് സ്ഥലങ്ങൾ നോക്കണമോ? മറ്റ് സ്ഥലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിങ്കരയിൽ ഇപ്പോൾ എൽ ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിയമം നമുക്ക് അറിയാം ഓൾറെഡി എൻ ഡി ആണ് മുന്നിലുള്ളതെന്ന്. വട്ടിയൂർക്കാവ് ഇപ്പോൾ ഓൾറെഡി യു ഡി എഫിൻ്റെ കയ്യിൽ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നു. കെ മുരളീധരൻ മുന്നിൽ നിൽക്കുന്നു. അതുപോലെ കാട്ടാക്കടയിൽ ഇപ്പോൾ എം ആർ ബൈജു ആണ് മുന്നിൽ നിൽക്കുന്നത്. യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം മറ്റ് സ്ഥലങ്ങൾ ഇവിടെ ബേപ്പൂർ എന്തായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ബേപ്പൂരിലേക്ക് എത്താം. ഓരോ സ്ഥലങ്ങൾ ഓരോരോ മണ്ഡലങ്ങൾ നോക്കി നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ ബേപ്പൂരിലേക്ക് എത്തുകയാണെങ്കിൽ ഏകദേശം 2554 വോട്ടുകൾക്ക് എൽ ഡി എഫ് ആണ് അവിടെ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പി എ മുഹമ്മദ് റിയാസ് എൽ ഡി എഫ് ആണ് ഇപ്പോൾ ബേപ്പൂരിൽ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. ഏലത്തൂരിൽ ഇപ്പോൾ യു ഡി എഫ് വിദ്യ ബാലകൃഷ്ണൻ തന്നെയാണ് മുന്നിൽ. കുറച്ച് നേരമായി വിദ്യ മുന്നിൽ തന്നെയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ 1755 വോട്ടുകൾക്ക് മുന്നിലാണ്. കോഴിക്കോട് നോർത്ത് എൽ ഡി എഫും കോഴിക്കോട് സൗത്ത് യു ഡി എഫുമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. വലിയ വലിയ വ്യത്യാസങ്ങളുള്ള പല മണ്ഡലങ്ങളുമുണ്ട്. അതിനോടൊപ്പം ചെറിയ വ്യത്യാസങ്ങളുള്ള മണ്ഡലങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ വിധിയിൽ തന്നെ മാറ്റങ്ങൾ വന്നേക്കാം. അതിനോടൊപ്പം മറ്റ് സ്ഥലങ്ങൾ ജലീൽ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അയ്യോളാ, സോറി സോറി, ഞാൻ കണ്ടില്ല ജലീൽ. ജലീൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരമായിട്ട് എന്തായി എന്ന് ഒരു സ്ഥലത്തെ കുറിച്ചിട്ട്, ഒരു മണ്ഡലത്തിൽ എവിടെ അവിടെ എന്തായി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പൊന്നാനിയിലെ, ഓക്കെ നമുക്ക് നോക്കാം പൊന്നാനിയിൽ എന്താണെന്ന് നോക്കാം. വെയിറ്റ് ചെയ്യൂ കേട്ടോ, ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങൾ നോക്കി നോക്കി വരികയല്ലേ, അതുകൊണ്ടല്ലേ സമയമെടുക്കുന്നത്. പൊന്നാനിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് ആണ് പൊന്നാനിയിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. കെ പി നൌഷാദ് അലി 703 വോട്ടുകൾക്കാണ് കേട്ടോ ഇപ്പോൾ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നത്. ജലീൽ ജലീൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് മുൻപാണ് കണ്ടത്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് സമയമെടുക്കും. അതാണ്. അതിനോടൊപ്പം അടുത്ത മിർഷയുടെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഞാൻ എല്ലാവരിലേക്കും എത്താം കേട്ടോ. അയ്യോടാ, ഓരോരോ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലം എന്തായി, മൂവാറ്റുപുഴ എന്തായിരുന്നും, അതിനോടൊപ്പം പെരവൂർ എന്തായിരുന്നും ഒക്കെ തന്നെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിലേക്കൊക്കെ നമുക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എന്തായാലും കറണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് യു ഡി എഫ് 99, എൽ ഡി എഫ് 39, എൻ ഡി എ 2 എന്നുള്ള ഒരു കണക്കാണ്. ബാക്കി അപ്ഡേറ്റുകളിലേക്ക് എത്താം. കേട്ടുകൊണ്ടേയിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
0: Marza Group presents Suno Booth 140, the complete election updates. Presented by
7: Marza Hypermarket, Be Fresh, Be You.
0: Supported by
7: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാരോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is
7: Morning Safari. Morning Safari.
2: Morning Safari.
7: Morning Safari.
8: Malabar Golden Diamonds. Morning Safari.
9: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
12: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: 101.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
3: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ,
4: തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: സൂര്യനായി തഴുകി ഉറക്ക.
9: ഹായ് റേഡിയോ സുനോ ഡിസ്പ്ലേ, ഞാൻ നിങ്ങളുടെ ബിജു നാരായണൻ.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ. ഇനി കേട്ട് കേട്ട് ഊട്ടുകൂടാ.
10: യു ആർ ലിസണിംഗ് ടു
2: on Radio Suno 91.7 FM. Marza Group presents Suno Booth 140, the complete election updates.
11: Presented by
12: Marza Hypermarket, Be Fresh, Be You.
11: Supported by
12: Signature by Marza and Sky Digital.
2: Elevating brands in the digital sky.
13: കേരളത്തിൽ യു ഡി എഫ് തരംഗം. 100 ഇടങ്ങളിൽ യു ഡി എഫ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. 39 ഇടങ്ങളിൽ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുമ്പോൾ എൻ ഡി എ ഒരിടത്തേക്ക് മാത്രമായിട്ട് എൻ ഡി എ ചുരുങ്ങിയിരിക്കുന്നു. കേരളത്തിൽ പൂർണ്ണമായും യു ഡി എഫിൻ്റെ ഒരു ആധിപത്യം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സ്ഥാനാർത്ഥികൾ വളരെയധികം താഴേക്ക് പോയിരിക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലാണ് എന്നുള്ളതാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നിലാണ് എന്നുള്ളതാണ്. ഒരു സമയത്ത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹവും പുറകിൽ പോയിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. മറ്റൊരു കാര്യം, ശൈലജ ടീച്ചർ ഇതുവരെ മുന്നിലായിരുന്നു, ശൈലജ ടീച്ചറും ഇപ്പോൾ പിന്നോട്ട്.

പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങളാണ് പല മണ്ഡലങ്ങളിൽ നടക്കുന്നത്. ആറന്മുളയിൽ അഭിൻ വർക്കി 3642 വോട്ടുകൾക്ക് അദ്ദേഹത്തിൻ്റെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. പെരുമ്പാവൂരിൽ മനോജ് മൂതേടൻ 11300, ടോണി ചമ്മണി 258 വൈപ്പിനിൽ. അതോടൊപ്പം തന്നെ സുധീർ പാലോട് LDF മുന്നിട്ട് നിൽക്കുന്നു. ഇടുക്കിയിലും കോൺഗ്രസിന്റെ ആധിപത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല 10827 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. ചാനൽ സ്ക്രീനുകളെല്ലാം UDF സ്ഥാനാർത്ഥികളെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടനാട്ടിൽ റെജി ചെറിയാൻ മുന്നിട്ട് നിൽക്കുന്നു. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് മുന്നിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ അപ്രതീക്ഷിതമായ, ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള ഒരു, അല്ലെങ്കിൽ UDF തന്നെ വിചാരിച്ചതിനേക്കാൾ, അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു മുന്നേറ്റം ഇതുവരെയുള്ള റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ അവർക്ക് നേടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 100 സീറ്റുകളിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി മെസ്സേജുകളൊക്കെ വന്നിരുന്ന സമയം കൂടിയാണ്. ചിലർ ചില മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ചോദിക്കുന്നത്. ജെറിൻ ചോദിക്കുന്നത് മൂവാറ്റുപുഴ 12,000+ വോട്ടുകൾക്ക് മുന്നിലാണ് മാത്യു കുഴൽനാടൻ. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയാണ് മുന്നോട്ട് നിൽക്കുന്നത്. പേരാവൂരിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശൈലജ ടീച്ചർ പുറകിലാണ് എന്നുള്ളതാണ്. മഞ്ചേശ്വരത്ത് KM അഷ്റഫ് അദ്ദേഹമാണ് മുന്നിട്ട് നിൽക്കുന്നത്. UDF സ്ഥാനാർത്ഥി 8797 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. കല്യാശ്ശേരിയിൽ MVജിൻ MLA നിലവിലെ MLA ആണ്, LDF സ്ഥാനാർത്ഥി. 7,000+ വോട്ടിൽ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. കണ്ണൂരിൽ TA മോഹനൻ അദ്ദേഹമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഈ സമയം. UDFന് 100 സീറ്റ് അല്ലെങ്കിൽ 100 UDF മുന്നിട്ട് നിൽക്കുന്നു. LDF 39 മാത്രം. NDA 1 മാത്രം. നേരത്തെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വ്യക്തമായ ലീഡോടുകൂടി മുന്നോട്ട് പോയതായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രനെ പിന്നിലാക്കി. അവിടെ രമേശ് പിഷാരടി ഇപ്പോൾ 1500+ വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. UDFന്റെ പല കേന്ദ്രങ്ങളിലും ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു. കുറ്റിയാടിയിൽ പാറയ്ക്കൽ അബ്ദുള്ള 3434 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. നാദാപുരത്ത് KM അഭിജിത്ത് 15,550 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ 5,000+ വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കൊണ്ടോട്ടിയിൽ UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. വാമനപുരത്ത് UDF സ്ഥാനാർത്ഥി സുധീർഷ പാലോട് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. പട്ടാമ്പിയിൽ TP ഷാജി മുന്നിട്ട് നിൽക്കുന്നു. മുഹസിൻ പുറകിലോട്ട് പോയിരിക്കുന്നു. പുതുക്കാട് KK രാമചന്ദ്രൻ LDF സ്ഥാനാർത്ഥി 2,996 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. തിരുവല്ലയിൽ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. നേരത്തെ അനൂപ് ആന്റണി NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി മുന്നിട്ട് നിന്നിരുന്നതാണ്. കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി മുന്നിട്ട് നിൽക്കുന്നു. ഡോക്ടർ PGG പിന്നോട്ട് പോകുന്നു. കൊച്ചിയിൽ KJ മാക്സി LDF സ്ഥാനാർത്ഥി പിന്നോട്ട് പോകുന്നു. മുഹമ്മദ് ഷിയാസ് മുന്നിട്ട് നിൽക്കുന്നു. മുപ്പത്തിയൊമ്പതിടങ്ങളിൽ LDF മുന്നേറുന്നു. UDF 100 മുന്നേറുന്നു. NDA 1 മാത്രം. കേരളത്തിന്റെ ജനഹിതം എങ്ങോട്ട്? മുഖ്യമന്ത്രി വരെ പിന്നിലായിരിക്കുന്നു. ശൈലജ ടീച്ചറിനെ പോലെയുള്ളവർ പിന്നിലാകുന്നു. ഒരു സമയത്ത് പ്രതിപക്ഷ നേതാവ് പിന്നിലോട്ട് പോകുന്നു. ജനവിധി UDFന് അനുകൂലമായി 100 മുന്നോട്ട് പോകുന്നു. മലമ്പുഴയിൽ A പ്രഭാകരൻ LDF സ്ഥാനാർത്ഥി 7,653 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. നെന്മാറയിൽ UDF സ്ഥാനാർത്ഥി 554 വോട്ടുകൾക്ക്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവ് ചോദിച്ചിരുന്നു. പാലക്കാട് രമേശ് പിഷാരടി 1,463 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി LDF സ്ഥാനാർത്ഥി 5,000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഗുരുവായൂരിൽ CH റഷീദ് UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു.
ചേലക്കരയിൽ യു ആർ പ്രദീപ്, അദ്ദേഹം 11,000+ വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ 806 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കയ്പമംഗലത്ത് TM നാസർ 295 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു.

പൂഞ്ഞാറിൽ. രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമാണ് പൂഞ്ഞാർ. അവിടെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി 129 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു.

140 മണ്ഡലങ്ങളിൽ 39 LDF, 100 NDA, 1 മാത്രം. പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു.

കൊണ്ടോട്ടിയിൽ പി അഷ്റഫ് അലി 5000+ വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. കൊണ്ടോട്ടിയിൽ പയ്യന്നൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 3484 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കേരളം കാത്തിരിക്കുന്ന മറ്റൊരു മണ്ഡലം പുതുപ്പള്ളി ചാണ്ടിയുമ്മൻ 21691 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ചാണ്ടിയുമ്മൻ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 20,000 കടത്തിയിരിക്കുന്നു. ബാനറുകളില്ല, ഫ്ലെക്സില്ല, പ്രചരണമില്ല, എന്നിട്ടും ഇതാണ് ചോദിക്കുന്നത്, കേരളത്തിലെ ജനതയുടെ മനസ്സെന്താണ്? പയ്യന്നൂരിൽ ടി എ സുരേന്ദ്രൻ അദ്ദേഹമാണ് മുന്നിട്ട് നിൽക്കുന്നത്. 3484 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു.

തിരുവല്ല വർഗീസ് മാമൻ 2068 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ചാനലുകൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, തീർച്ചയായിട്ടും പാർട്ടി കേന്ദ്രങ്ങളിൽ, UDF കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പേരാവൂരിൽ സണ്ണി ജോസഫ് മുന്നിൽ, ശൈലജ ടീച്ചർ പിന്നിലേക്ക്. UDF നില സീറ്റ് നിലവാരം ഉയർത്തിയിരിക്കുന്നു 101 എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. 101 ഇടങ്ങളിലേക്ക് UDF മുന്നേറ്റം. കായംകുളത്ത് MLiju മുന്നോട്ട് പോകുന്നു, മുന്നിട്ട് നിൽക്കുന്നു. ആറന്മുളയിൽ അഭിൻ വർക്കി, കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിൽ, അടൂരിൽ CV ശാന്തകുമാർ, കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്, ചവറയിൽ ഷിബു ബേബി ജോൺ, കൊട്ടാരക്കരയിൽ KN ബാലഗോപാലൻ, പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല, KB ഗണേഷ് കുമാർ അവിടെ പിന്നിലാണ്. മറ്റൊരു കാര്യം, എല്ലാ മന്ത്രിമാരും പുറകിലാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും പുറകിലേക്ക് എന്നുള്ളതാണ്. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദിന്റെ ഭൂരിപക്ഷം 1090. മട്ടന്നൂരിൽ VK സനോജ് 380 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കൽപ്പറ്റയിൽ T സിദ്ദിഖ് 3001. ഒരു ചെറിയ ബ്രേക്കിലേക്ക്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
2: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket, be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital,
0: elevating brands in the digital sky.
2: Suno Booth 140 presented by Signature by Marsa, supported by Sky Digital. കേരളത്തിൽ യു ഡി എഫ് തരംഗം എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഓൺലൈനിലൂടെയും ഓൺലൈനിലൂടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഞങ്ങളുടെ ശ്രോതാക്കളും ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ 140 മണ്ഡലങ്ങളിലെ സീറ്റുകളുടെ നിലവാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യു ഡി എഫ് 97 മുന്നിട്ട് നിൽക്കുന്നു, എൽ ഡി എഫ് 42 മുന്നിട്ട് നിൽക്കുന്നു, എൻ ഡി എ ഒരിടത്താണ് മുന്നിട്ട് നിൽക്കുന്നത്. മണ്ഡലങ്ങൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ ചടയമംഗലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കുണ്ടറയിൽ പി സി വിശ്വനാഥ് അദ്ദേഹം 6460 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ 4301 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ആറ്റിങ്ങലിൽ ജെ എസ് അംബിക മുന്നിട്ട് നിൽക്കുന്നു.

നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ അവൈലബിൾ ആണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ അഷ്ടമിയും നിസയും നിങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്.

സുനോ ബൂത്ത് 140 ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ യു ഡി എഫ് തരംഗം 97 ഇടങ്ങളിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. എൽ ഡി എഫ് 42 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. എൻ ഡി എ ഒരിടത്ത് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിൽ ടി ജെ മോഹനൻ യു ഡി എഫ് സ്ഥാനാർത്ഥി 3466 വോട്ടുകൾക്ക്. ധർമ്മടത്ത് 1900 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലാണ്. അബ്ദുൾ റഷീദ് മുന്നിട്ട് നിൽക്കുന്നു. തലശ്ശേരിയിൽ കാരായി രാജൻ, കൂത്തുപറമ്പിൽ പി കെ പ്രവീൺ, മട്ടന്നൂരിൽ വി കെ സിനോജ്, പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, മാനന്തവാടിയിൽ ഒ ആർ കേളു, ബത്തേരിയിൽ കെ സി ബാലകൃഷ്ണൻ, കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, വടകരയിൽ കെ കെ രമ. ഇങ്ങനെയാണ് കണ്ണൂരിലെ സ്ഥിതിവിശേഷം. യു ഡി എഫ് സ്ഥാനാർത്ഥികൾ 97 ഇടങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. എൽ ഡി എഫ് 42 ഇടങ്ങളിൽ, എൻ ഡി എ ഒരിടത്ത്. ഒരു സമയത്ത് എൻ ഡി എ 5 ഇടങ്ങളിലൊക്കെ മുന്നിട്ട് നിന്നതാണ്. മാത്യു കുഴൽനാടൻ, ഡോക്ടർ മാത്യു കുഴൽനാടൻ, മൂവാറ്റുപുഴയിൽ 23,000 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. 23,000 വോട്ടുകൾക്കാണ് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത് മൂവാറ്റുപുഴയിൽ.

0: மேத்யூ குழல் நாடன்.
1: പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ 5000-ൽ അധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, വണ്ടൂരിൽ എ പി അനിൽകുമാർ, മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള, പെരിന്തൽമണ്ണയിൽ നജീബ് കാന്താപുരം, മങ്കടയിൽ മഞ്ഞളാങ്കുഴിയേലി, മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി 10,566 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. തിരുവമ്പാടിയിൽ സി കെ കാസിം 4,973 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കൊടുവള്ളിയിൽ പി കെ ഫിറോസ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 9,345 എത്തിച്ചിരിക്കുന്നു. ഏറനാട് പി കെ ബഷീർ 4,263 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കൊണ്ടോട്ടിയിൽ അഷ്റഫ് അലി അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. ഇതാ സീറ്റ് നില വീണ്ടും മറയുന്നു. യു ഡി എഫ് 97 മാറുന്നു. എൽ ഡി എഫ് 42 എൻ ഡി എ ഒരിടത്ത്. വേങ്ങരയിൽ കെ എം ഷാജി 6,487 വോട്ടുകൾക്ക്. വള്ളിക്കുന്നിൽ ടി വി എബ്രഹാം അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു.
0: താനൂരിൽ പി കെ നവാസ്, തൃത്താലയിൽ വി ടി ബൽറാം,

നെന്മാറയിൽ കെ പ്രേമൻ. കൊങ്ങാട് കെ എ തുളസി യു ഡി എഫ് സ്ഥാനാർത്ഥി. ഒറ്റപ്പാലത്ത് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. 11,997 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു 25,000.

വേങ്ങരയിലെ ലീഡിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവ് ചോദിക്കുന്നുണ്ട്, വേങ്ങനെ ലീഡൊന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഷാജി. അദ്ദേഹത്തിന്റെ കെ എം ഷാജിയുടെ ലീഡ് ചോദിക്കുന്നുണ്ട്. മാനു വേങ്ങരയാണ് ചോദിക്കുന്നത്. വേങ്ങരയിലേക്ക് എത്തുകയാണെങ്കിൽ ഉടനെ തന്നെ. പറവൂരിൽ വി ഡി സതീശൻ 4508 വോട്ടുകൾക്ക് മുന്നോട്ട് നിൽക്കുന്ന ഒരു സമയത്ത് പറവൂരിൽ വി ഡി സതീശൻ പിന്നിൽ പോയതായിരുന്നു. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് 1575 വോട്ടുകൾക്ക്, പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ 11300 വോട്ടുകൾക്ക്, അങ്കമാലിയിൽ റോജി എം ജോൺ 2000 അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. മാത്തിൽകുഴൽ നാടൻ മൂവാറ്റുപുഴയിൽ 23000. യു ഡി എഫ് കോട്ടകളിലെല്ലാം തന്നെ ഇതാ നോക്കൂ, ധർമ്മടത്ത് അബ്ദുൾ റഷീദ് അദ്ദേഹത്തിന്റെ ലീഡ് കുറയുന്നു, 1900 എത്തിയിരിക്കുന്നു. 1900 ഈ സമയം എത്തിയിരിക്കുന്നത്. നാട്ടകം സുരേഷ് 13755 അദ്ദേഹത്തിന്റെ ലീഡ് കൊണ്ടുവന്നിരിക്കുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ 25305. ഒല്ലൂരിൽ കെ രാജൻ 4607 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പേരാവൂരിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് കെ സണ്ണി ജോസഫാണ്. മിർഷാ മുഹമ്മദാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ലീഡ് നില അല്ലെങ്കിൽ വോട്ട് നില ഞാൻ പറയാം കേട്ടോ.

തമിഴ്നാട്ടിൽ മാസായി വിജയ്. കാരണം ടി വി കെ അവിടെ അഭൂതപൂർവമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. നാട്ടിക മണ്ഡലത്തിൽ ഗീതാ ഗോപി എൽ ഡി എഫ് സ്ഥാനാർത്ഥി 2063 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. സൂരജ് രവി ചാത്തന്നൂരിൽ ലീഡ് നില പിടിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥി രാജൻ പല്ലൻ തൃശൂരിൽ, രാജൻ ജെ പല്ലൻ 11,540 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. 11,540 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. യു ഡി എഫ് 97, എൽ ഡി എഫ് 42, എൻ ഡി എ 1.

0: കേരളം വിധി പറയുന്നു. കേരളത്തിലെ അടുത്ത 5 വർഷം കേരളത്തെ ആര് നയിക്കും, ആര് ഭരിക്കും? ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചെത്താം.
1: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140 ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ് presented by
2: Marsa Hypermarket Be Fresh Be You
1: supported by
2: Signature by Marsa and Sky Digital
1: elevating brands in the digital sky

0: കേരളം ആര് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
1: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
0: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: കേരളം ആറ് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
4: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
3: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
3: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: Two presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket, be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital,
0: elevating brands in the digital sky.
2: തൊണ്ണൂറ്റിയേഴിടങ്ങളിൽ യു ഡി എഫ്, 41 ഇടങ്ങളിൽ എൽ ഡി എഫ്, 2 ഇടങ്ങളിൽ ഇപ്പോൾ എൻ ഡി എ മുന്നേറുന്നു. സുനോ ബൂത്ത് 140 കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺഎയറിലൂടെ സുനോ ബൂത്ത് 140 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ കണ്ടിരിക്കുന്നത്. തമിഴക വെട്ടി മന്നൻ, തമിഴ്നാട്ടിൽ വിജയുടെ തേരോട്ടം എന്നുള്ളതാണ്. അവിടെയും അദ്ദേഹം ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നു. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 97 ഇടങ്ങളിൽ യു ഡി എഫ്, 41 ഇടങ്ങളിൽ എൽ ഡി എഫ്, 2 ഇടങ്ങളിൽ എൻ ഡി എ. മഞ്ചേശ്വരത്ത് കെ എം അഷ്റഫ്, അദ്ദേഹം 15,000 കടത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. കാസർഗോഡ് കല്യട രാഹിൻ രാജി, അതുപോലെ ഉദുമയിൽ കെ നീലകണ്ഠൻ, കാഞ്ഞങ്ങാട് അഡ്വക്കേറ്റ് ഗോവിന്ദൻ, തൃക്കരിപ്പൂരിൽ പി മുസ്തഫ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. അവിടെ 6,000+ വോട്ടുകൾക്ക് അദ്ദേഹം മുന്നോട്ട് നിൽക്കുന്നു. കല്യാശ്ശേരിയിൽ വിജിൻ 9,000+ വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. തളിപ്പുറമ്പിൽ ഗോവിന്ദൻ മാസ്റ്റർ, ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, 6,428 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. അഴീക്കോട് കെ വി സുരേഷ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. കണ്ണൂരിൽ ടി കെ മോഹനൻ ധർമ്മടത്ത് കണ്ണൂരിൽ മുന്നിട്ട് നിൽക്കുന്നു. ധർമ്മടത്ത് 647 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അബ്ദുൾ റഷീദ് പിണറായി വിജയന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. തലശ്ശേരിയിൽ കാരായി രാജൻ, കൂത്തുപറമ്പിൽ പി കെ പ്രവീൺ, മട്ടന്നൂരിൽ വി കെ സനോജ്, പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് 4,000+ വോട്ടുകൾക്ക് മുന്നിലാണ്. ശൈലജ ടീച്ചർ അവിടെ ഈ സമയത്ത് പുറകിലാണ്. മാനന്തവാടിയിൽ ഉഷ വിജയൻ മുന്നിട്ട് നിൽക്കുന്നു. കാസർഗോഡ് കലക്ടർ രാഹിൻ ഹാജി, അദ്ദേഹമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അബിൻ വർക്കി 7,000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ 5,921 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു.

പ്രിയമുള്ളവർക്ക്, നിങ്ങൾക്കും ഇന്ന് കേരളം വിധി പറയുകയാണ്. എത്രയൊക്കെ സീറ്റുകൾ നേടിയേക്കാം എന്നുള്ള, ഇപ്പോൾ ചന്ദ്രു പറയുന്നത് 101 സീറ്റുകളുമായി UDF അധികാരത്തിലെത്തും, 38 ഇടങ്ങളിൽ LDF ജയിക്കും, ഒരിടത്ത് BJP എന്നുള്ളതാണ്. ജാബറ് ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന്. ജാബറ് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടേ. ഉദുമയിൽ കെ നീലകണ്ഠൻ UDF സ്ഥാനാർത്ഥി. ഉദുമയിൽ 13,000-ൽ അധികം വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. വേങ്ങരയിൽ KM ഷാജി 11,982. തൃത്താലയിൽ VT ബൽറാം 4,000-ൽ അധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പട്ടാമ്പിയിൽ LDF സ്ഥാനാർത്ഥി മോഹ്സിൻ തിരിച്ചെത്തിയിരിക്കുന്നു. 628 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. താനൂരിൽ PK നവാസ് 10,043 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. തവനൂരിൽ VS ജോയ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 11,000 കടത്തിയിരിക്കുന്നു, ലീഡ് കടത്തിയിരിക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 1,200 ലീഡ് ഉറപ്പിച്ചിരിക്കുന്നു. മണലൂരിൽ സി രവീന്ദ്രനാഥ് വീണ്ടും ലീഡ് പിടിച്ചിരിക്കുന്നു. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം 800-ൽ അധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു, മുന്നിട്ട് നിൽക്കുന്നു.

0: മാനന്തവാടിയിൽ ഉഷാ വിജയൻ 2500+ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് വീണ്ടും പിണറായി വിജയൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ചേലക്കരയിൽ യു ആർ പ്രദീപ് 20,000 കടത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വോട്ടുനില. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ്, വൈപ്പിനിൽ ടോണി ചമ്മിണി, പറവൂരിൽ വി ഡി സതീശൻ 5,000 കടന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ലീഡ്. 5,000 കടന്നിരിക്കുന്നു. യു ഡി എഫ് 97, എൽ ഡി എഫ് 41, എൻ ജി എ 2.
1: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
2: Marsa Hypermarket. Be fresh, be you.
1: Supported by
2: Signature by Marsa and Sky Digital.
1: Elevating brands in the digital sky.

0: 93.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോളാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. കറക്കം മെയ് 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
0: ഓൺലി ഓൺ റേഡിയോ സുനോ 90.

0: Barza Group presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket, be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital,
0: elevating brands in the digital sky.
2: കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുന്നു. വിധി നിർണയം ഇഞ്ചോടിഞ്ച് എന്ന് പറയേണ്ടതില്ല. ആധിപത്യം എന്ന് തന്നെ പറയാം. യു ഡി എഫിൻ്റെ ആധിപത്യം. എൽ ഡി എഫ് ഇപ്പോൾ 39 ഇടങ്ങളിൽ, എൻ ഡി എ 2 ഇടങ്ങളിൽ മാത്രം. വീണ്ടും ശോഭാ സുരേന്ദ്രൻ പിന്നിലേക്ക്, രമേഷ് പിഷാരടി മുന്നിലേക്ക്. മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നത് കഴക്കൂട്ടത്ത് മുരളീധരൻ, അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ആശ്വാസം എന്നോണം ധർമ്മടത്ത് പിണറായി വിജയൻ, അദ്ദേഹം മുന്നിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പോൾ 2 ഇടങ്ങളിൽ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നു. 39 ഇടങ്ങളിൽ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. 99 ഇടങ്ങളിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞതുപോലെ തന്നെ 100 മുകളിൽ സീറ്റുകൾ നേടാൻ യു ഡി എഫിനാകുമോ? കേരളം വിധി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തിരുവനന്തപുരത്ത് വാമനപുരത്തും സുധീഷ പാലോട് മുന്നോട്ട് നിൽക്കുന്നു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ 159 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ 483 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് സി പി ജോൺ 2476 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹവും മുന്നിട്ട് നിൽക്കുന്നു. നേമത്തെ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത്. മഞ്ചേശ്വരത്ത് 10,000-ൽ അധികം വോട്ടുകൾക്ക് കെ എം എ അഷ്റഫ്, അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ 15,000-ൽ ഏറെ വോട്ടുകൾക്ക് എം വിജിൻ, അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മുന്നിട്ട് നിൽക്കുന്നു. 2,270 വോട്ടുകൾക്ക് സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ മുന്നിട്ട് നിൽക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ, അദ്ദേഹം 1,536 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കോവളത്ത് അഡ്വക്കേറ്റ് എം വിൻസെന്റ് 7,400-ൽ അധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ 55 വോട്ടുകൾക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. നെയ്യാറ്റിൻകരയിൽ കെ ആൻസൺ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 750 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പാറശാലയിൽ സി കെ ഹനീന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 7,390. രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ വോട്ടുനില 4,234 ഉയർത്തിയിരിക്കുന്നു. നേമത്ത് സുനോ ബൂത്ത് 140 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രസന്റഡ് ബൈ സിഗ്നേച്ചർ മർസ, സപ്പോർട്ടഡ് ബൈ സ്കൈ ഡിജിറ്റൽ. വർക്കലയിൽ അഡ്വക്കേറ്റ് വി ജോയ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി 1,468 വോട്ട്. കൊടുവള്ളിയിൽ പി കെ ഫിറോസ് 12,000 അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുന്നു, വോട്ടുയർത്തിയിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് 35,466 തന്റെ വോട്ട് നില ഉയർത്തിയിരിക്കുന്നു. ഏറനാട് പി കെ ബഷീർ 24,869 വോട്ട് നില ഉയർത്തിയിരിക്കുന്നു. തൃത്താലയിൽ വി ടി ബൽറാം 4,823 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. കെ എം ഷാജി 12,264 വോട്ടുകൾക്ക് വേങ്ങരയിൽ മുന്നിൽ നിൽക്കുന്നു. താനൂരിൽ പി കെ നവാസ് 10,000 കടത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ലീഡ്. പട്ടാമ്പിയിൽ മൊഹസിൻ 4,138 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. കെ പി സി സി ആസ്ഥാനങ്ങളിൽ, കെ പി സി സി ആസ്ഥാനത്തും കെ പി സി സി ജില്ലാ ആസ്ഥാന കേന്ദ്രങ്ങളിലുമെല്ലാം ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങൾ പറയുന്നത്. അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത 34 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥി പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല കെ ബി ഗണേഷ് കുമാറിനേക്കാൾ 3465 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. എൽ ഡി എഫ് 39 ഇടങ്ങളിൽ. ഒട്ടുമിക്ക മന്ത്രിമാരും പുറകിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് അദ്ദേഹം മുന്നിലെത്തിയിരിക്കുന്നു. കേരളത്തിന്റെ ജനവിധി, കേരളം വിധി പറയുകയാണ്. മണിക്കൂറുകൾക്കറിയാം കേരളത്തെ ആര് നയിക്കും, കേരളത്തെ ആര് ഭരിക്കും എന്നുള്ളത്.
0: Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
2: എനിക്കറിയാം എന്താ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
1: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Guru presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
2: Suno Booth 140 ലേക്ക് വീണ്ടും സ്വാഗതം. പ്രസന്റഡ് ബൈ സിഗ്നേച്ചർ മർസ, സപ്പോർട്ടഡ് ബൈ സ്കൈ ഡിജിറ്റൽ. വീണ്ടും സീറ്റ് നിലവാരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 140 ഇടങ്ങളിൽ യു ഡി എഫ് 103, എൽ ഡി എഫ് 35, എൻ ഡി എ 2 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇതാണ് അവസ്ഥ. 102 സീറ്റുകളുമായി, ക്ഷമിക്കണം, ഇപ്പോൾ 103 കടന്നിരിക്കുന്നു. 103 സീറ്റുകളുമായി യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. കൊടുവള്ളിയിൽ പി കെ ഫിറോസ് 18,000 അദ്ദേഹത്തിന്റെ ലീഡ്. വേങ്ങരയിൽ കെ എം ഷാജി 10,000. അതോടൊപ്പം തന്നെ തൃത്താലയിൽ വി ടി ബൽരാം 2,186. ഷൊർണൂരിൽ പി ഹരിഗോവിന്ദൻ യു ഡി എഫ് സ്ഥാനാർത്ഥി 3,514 മുന്നിട്ട് നിൽക്കുന്നു. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എൽ ഡി എഫ് സ്ഥാനാർത്ഥി. പെരുമ്പാവലിയിൽ മനോജ് മൂത്തേടൻ 23,000 കടന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. എറണാകുളത്ത് ടി ജെ വിനോദിന് 36,728. തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയ് 7,342. ഇടുക്കിയിൽ റോയ് കെ പൗലോസ് 19,456. പീരുമേട് സിറിയക് തോമസ് 22,465. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ 10,000 കടത്തിയിരിക്കുന്നു. കുട്ടനാട് റെജി ചെറിയ 9,245. കൊട്ടാരക്കരയിൽ ബാലഗോപാൽ പിന്നിൽ, ഐഷ പോറ്റി ലീഡ് നേടുന്നു. കെ എൻ ബാലഗോപാൽ അദ്ദേഹം പിന്നിലായിരിക്കുന്നു. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ലീഡ് നേടുന്നു.

0: മങ്കടയിൽ മഞ്ഞളാങ്കുഴി അലി അദ്ദേഹത്തിന്റെ വോട്ട് നില 28,000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. വള്ളിക്കുന്നത്ത് TV ഇബ്രാഹിം 29,000 കടന്നിരിക്കുന്നു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 5,308. കുന്നംകുളത്ത് AC മൊയ്തീൻ 5,680. കളമശ്ശേരിയിൽ വി അബ്ദു ഗഫൂർ. കോതമംഗലത്ത് ഷിബു തെക്കുംപുറം. തൊടുപുഴയിൽ അബു ജോസഫ്. ക്ഷമിക്കണം, കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബി. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് 47,000 കടന്നിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സുനോബൂത്ത് 140 ചോദിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ലീഡ് നേടുന്നത് ആരായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ നമുക്ക് ഉത്തരം നൽകിയത് ചാണ്ടി ഉമ്മന്റെ പേരായിരുന്നു. പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ 47,000 ലീഡ് എത്തിച്ചിരിക്കുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അതിഗംഭീരമായിട്ടാണ് UDF തരംഗം അല്ലെങ്കിൽ UDF ട്രെൻഡ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 103 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. LDF വീണ്ടും കുറഞ്ഞിരിക്കുന്നു, 40 വീണ്ടും ഒതുങ്ങി എന്ന് തീർച്ചയായിട്ടും പറയേണ്ട. ഒരു 35 എന്ന് പറയുന്ന സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ട് ഇടത്താണ് NDA മുന്നേറ്റം കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ എന്തായാലും നമ്മൾ പതുക്കെ ഒന്ന് TikTok ലൈവിലേക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്ന സമയമാണ്. TikTok ലൈവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് വിശ്വാസം.
2: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140 ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ് പ്രസന്റഡ് ബൈ
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു
2: സപ്പോർട്ടഡ് ബൈ
3: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് സ്കൈ ഡിജിറ്റൽ
2: എലിവേറ്റിംഗ് ബ്രാൻഡ്സ് ഇൻ ദി ഡിജിറ്റൽ സ്കൈ.
0: പ്രവാസ ലോകത്ത് നിന്നുള്ള ഒരുപാട് പേർ TikTok വളരെ സജീവമാണ്. ഇപ്പോൾ നമ്മൾ TikTok ഓൺലൈനിലും ഓൺ എയറിലും നമ്മൾ രണ്ടിടങ്ങളും നിങ്ങളെ കേൾക്കുന്നു, നിങ്ങൾ ഞങ്ങളെ കാണുന്നു.
1: തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ ഉത്സവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ ലൈവിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ TikTok എത്തിയിട്ടുണ്ട്, ആരും എത്തിയിട്ടില്ല, എല്ലാവരും വന്നോളൂ TikTok. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മനസ്സ് എങ്ങോട്ട് പോയി എന്നുള്ളതായിരുന്നു ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത്. അത് മറ്റെങ്ങോട്ടും പോയില്ല, വലത്തേക്കായിരുന്നു കേരളം ചിന്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: 103 3 സീറ്റുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് UDF മുന്നിട്ട് നിൽക്കുന്നു. LDF 35, NDA രണ്ടിടങ്ങളിൽ. NDAയുടെ ഭൂരിപക്ഷവും വോട്ട് നിലയും എല്ലാം പലയിടങ്ങളിലും മാറിയും മറഞ്ഞും നിൽക്കുന്നു.
1: ഇതുവരെ അതൊരു ക്ലാരിറ്റിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ നമ്മൾ അങ്ങനെയാണ് NDAയുടെ ആ ഒരു ഇത്തവണത്തെ ആ ഒരു നില കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടിടങ്ങളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും അതൊരു ഒരു ഒരു സീറ്റായി ഉറപ്പിക്കപ്പെടുമോ
0: അതെ
1: എന്നുള്ളതും ഒരു വലിയ ചോദ്യം തന്നെയാണ്.
0: നമുക്കറിയാവുന്നത് പോലെ തന്നെ കുറച്ച് നേരത്തെ മുമ്പേ പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മുന്നിൽ വന്നിരുന്നു എങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് രമേശ് പിഷാരയുടെ ഒരു വലിയ മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. അതാ ആറന്മുളയിൽ അബിൻ വർക്കി 12,000 വോട്ടുകൾ ഭൂരിപക്ഷം കടന്നിരിക്കുന്നു.
1: വീണ ജോർജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട്.
0: ഇപ്പോഴത്തെ മന്ത്രിമാരെയാണ് പുറകിലാക്കുന്നത്. കൊട്ടാരക്കരയില് പി ബാലഗോപാലൻ ബാലഗോപാൽ അദ്ദേഹത്തെയും പുറത്താക്കി ഐഷ പോച്ചി ഇപ്പോൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് മുന്നിലെത്തിയിരിക്കുന്നു.
1: ആദ്യ സമയത്ത് ബാലഗോപാൽ അദ്ദേഹം മുന്നിട്ട് നിന്നത്, പക്ഷെ എന്തായാലും ഇപ്പൊ അവിടെയും മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. 35 ഇടങ്ങളിലേക്ക് LDF ഒതുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇടത് കോട്ടകളൊക്കെ ഇളക്കം തട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ.
0: നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, ഏലത്തൂർ, കോഴിക്കോട്, കോഴിക്കോട് ബേപ്പൂർ ഒഴിച്ച്, കുന്നമംഗലം ബേപ്പൂർ ഒഴിച്ച് എല്ലായിടത്തും UDFന്റെ തേരോട്ടം.
1: തീർച്ചയായിട്ടും ബേപ്പൂര് പി മുഹമ്മദ് റിയാസ് ആണ്, 6,887 വോട്ടുകൾക്ക് അദ്ദേഹം മാത്രമാണ് ആ ഒരു ഭാഗത്തെ ഒരു സാന്നിധ്യമായിട്ട് LDFന്റെ സാന്നിധ്യമായിട്ട് മാറുന്നത്. ബാക്കിയെല്ലാം UDFന്റെ കരങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് വീണ്ടും മുന്നിലെത്തിയിരിക്കുന്നു. 501 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിലെത്തിയിരിക്കുന്നു. VK പ്രശാന്ത് 501 വോട്ടുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു.
1: ഓക്കെ, വർക്കല കഹാർ UDF അദ്ദേഹം പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കോന്നിയിൽ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ നിലയും മെച്ചപ്പെടുത്തി അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആയിഷ പോറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു 245 വോട്ടുകൾക്കാണ് ആയിഷ പോറ്റി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ധർമ്മടത്ത്
0: പിണറായി വിജയൻ അദ്ദേഹം വീണ്ടും അദ്ദേഹം മുന്നിലേക്ക് എത്തുകയാണ്. 2892 വോട്ടുകൾക്കാണ് ഇപ്പോൾ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത്. അദ്ദേഹമൊക്കെ ഈ ഒരു റൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു
1: വലിയ
0: മാർജിനിൽ കൊണ്ടുപോകുന്ന സമയമായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട്.
1: പിന്നെ അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട പേരുകളൊന്നായിരുന്നു ആർ ശ്രീലേഖ. നമുക്കറിയാം പ്രചാരണ സമയത്തൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ട സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ശ്രീലേഖ എന്ന് പറയുന്നത്.
0: വന്നിട്ടേ ഇല്ല
1: എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് അദ്ദേഹം ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 1246 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നുണ്ട്.
0: ഒരു സമയത്ത് എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻക്ക് അദ്ദേഹം മുന്നിൽ എത്തിയിരുന്നു.
1: അതെ, കുറച്ച് സമയങ്ങൾക്ക് മുൻപ്
0: രമേശ് പിഷാരടി 10,000 കടന്നിരിക്കുന്നു.
1: രമേശ് പിഷാരടി ആ വിജയത്തിന്റെ അടിത്തറ ഉറപ്പിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. രമേശ് പിഷാരടി പാലക്കാട് എടുക്കാനായിട്ട് ഇനി കുറച്ച് സമയങ്ങൾ കൂടി മാത്രമേ ഉള്ളു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പാലക്കാട് ഇനിയിപ്പോ ചിത്രം
0: തെളിഞ്ഞു, ഏകദേശ ധാരണയിലേക്ക് എത്താം.
1: തെളിഞ്ഞിട്ടുണ്ട് പാലക്കാട്.
0: കേരളത്തിന്റെ മൊത്തം ചിത്രം ഏകദേശ രൂപത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അവസാന മിനിറ്റുകളിലേക്ക് അല്ലെങ്കിൽ അവസാന മണിക്കൂറിലേക്കൊക്കെ എത്തുന്ന സമയത്ത് UDF 103 മണ്ഡലങ്ങളിൽ മുന്നേറുന്നു. ജയത്രയാത്ര തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. LDF 35 NDA 2 നിസ ചരിത്രവും ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. UDFന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു.
1: തീർച്ചയായിട്ടും അതെ, 103 കാരണം 90 ഒക്കെ ആണ് ആദ്യ എക്സിറ്റ് പോൾ സമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് 103 എനിക്കൊന്നും അധികാരം പ്രവചിച്ചിട്ട് ഉണ്ടായിരുന്നു. എല്ലാരും ഒരു 97, 95, 94, 90 ഒരു പ്രവചനമായിരുന്നു.
0: ഈ സമയത്തെ പ്രവചനം നടത്തിയത് ആകെ പ്രതിപക്ഷ നേതാവ് മാത്രമാണ്.
1: പറ്റിയില്ല
0: 100+ എന്ന് പറഞ്ഞത് അദ്ദേഹം മാത്രമാണ്.
1: അപ്പൊ അദ്ദേഹത്തിന്റെ പ്രെഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് ാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു വിജയത്തിലേക്ക് UDF എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രമേശ് പിഷാരടിയുടെ ഒരു കമന്റ് ആണ് കേട്ടോ, ടിക്ടോക്കിലെ കമന്റുകളാണ്. ഓക്കെ, ആകെ പിഷാരടിന്റെ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല കേട്ടോ.
0: നിങ്ങൾക്ക് കമന്റുകളായിട്ട് അയക്കാട്ടോ, അതായത് എത്ര സീറ്റ് നേടും, UDF എത്ര സീറ്റ് നേടും, LDF എത്ര സീറ്റ് നേടും, NDA ഈ നിലനിൽക്കുന്ന 2 അല്ലെങ്കിൽ നിലനിൽക്കുന്നത് മീൻസ് ലീഡിൽ നിലനിൽക്കുന്ന 2 അവർക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ അവശേഷിക്കുകയാണ്.
1: തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികളൊക്കെ കുറച്ച് സമയത്തിൽ, നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ ഒരു സമയമാകുമ്പോൾ അറിയാം എന്താണ് ചിത്രം എന്നുള്ളത് വളരെ ക്ലിയർ ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കുറച്ച് മണ്ഡലങ്ങൾ കൂടി നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. TN പ്രതാപൻ തൃശ്ശൂരിൽ നിന്നും 1428 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് ഇത്തവണ ഇടതിനൊപ്പം നിന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂർ മണ്ഡലമാണെന്ന് പറയേണ്ട വരും. തൃശ്ശൂരിൽ നിന്നാണ് LDFന് കുറച്ചുകൂടി ഒരു സാന്നിധ്യം ഇത്തവണ ഉറപ്പിക്കാൻ പറ്റിയത്. അതിൽ TN പ്രതാപൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അപ്ഡേറ്റ് ആയിരുന്നു നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നത്.
0: ചാണ്ടിയുമ്പൻ 47,209 ചാണ്ടിയുമ്പൻ ആ നിലയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുന്നത്.
1: മാത്രമല്ല കുമ്മനം രാജശേഖരൻ, ആറന്മുളയിൽ അബിൻ വർക്കി, വീണ ജോർജ്, കുമ്മനം രാജശേഖരൻ, ഈ 3 വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. ഇപ്പൊ കുമ്മനം രാജശേഖരൻ എത്രമാത്രം വോട്ടുകൾ പിടിക്കും എന്നുള്ളത് പോലും വലിയൊരു ചർച്ചയൊക്കെ ആയിരുന്നു. പക്ഷെ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അബിൻ വർക്കിയുടെ ഒരു വലിയ UDF തേരോട്ടം ആറന്മുളയിൽ സംഭവിച്ചിട്ടുള്ളത്. ആറന്മുള UDFനൊപ്പം അബിൻ വർക്കിക്കൊപ്പമാണ് എന്നുള്ളതാണ് ഒഴുകാൻ പോകുന്നത്.
0: പാട് രമേശ് ചെന്നിത്തല, അദ്ദേഹം 23,377 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ 12,742 വോട്ടുകൾക്കും മുന്നിൽ നിൽക്കുന്നു.
1: MS അരുൺകുമാരം മാവേലിക്കരയിൽ, അവിടുത്തെ വളരെ ജനപ്രിയനായിട്ടുള്ളൊരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം 12,000 വോട്ടുകൾക്ക് മാവേലിക്കരയിൽ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള കാഴ്ചകൾ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
0: കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് 12,000+ വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കും. 12,859 വോട്ടുകൾക്കാണ് അദ്ദേഹം മുന്നിട്ട്.
1: തിരുവല്ലയിലെ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, അദ്ദേഹം 7,000 വോട്ടുകൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമുക്ക് അവിടെ
0: ഉറപ്പിക്കാം.
1: ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ തിരുവല്ല, അദ്ദേഹത്തെ നമുക്ക് അവിടെ ഉറപ്പിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അപ്ഡേറ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ. നമ്മൾ ഇടതടവില്ലാതെ അപ്ഡേറ്റുകൾ ഓൺ എയറിലൂടെ ആണെങ്കിലും ഓൺലൈനിലൂടെ ആണെങ്കിലും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പോ ഇത് സുനോ ബൂത്ത് 140.
2: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
3: Marsa Hypermarket. Be fresh, be you.
2: Supported by
3: Signature by Marsa and Sky Digital.
2: Elevating brands in the digital sky.

0: Vodafone Shoof app.
1: ൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
2: മെയ് 4, 5, 6 തീയതികളിൽ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മേഴ്സയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
1: മേഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Home delivery.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Hi, this is your singer Rahul Nambiar.
2: Vasandamullai pole vandu.
1: You're listening to Radio Suno 91.7, Qatar's favorite radio station.
2: Favorite radio station.
1: Ketu kettu kootu koodam.

0: Group presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
2: സുനോബൂത്ത് 140 ഒരു അപ്ഡേറ്റുകളിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അപ്പൊ എന്തായാലും ഇപ്പൊ ദാ ഓരോ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് ജയിച്ചത് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതുവരെയും ഉള്ള നോക്കിക്കഴിഞ്ഞാൽ ചേലക്കര മണ്ഡലത്തിൽ യു ആർ പ്രദീപ് 22,386 വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചേലക്കരയിൽ ജയിച്ചിരിക്കുന്നു. കാസർഗോഡ് മാഹിൻ ഷാജിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. മാഹിൻ ഷാജിയാണ് ജയിച്ചിരിക്കുന്നത് 20,752 വോട്ടുകൾക്ക്. ആലത്തൂരിൽ ടി എം ശശി വിൻ ചെയ്തിരിക്കുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി എം ശശി 8,553 വോട്ടുകൾക്കാണ് ടി എം ശശി ജയിച്ചിരിക്കുന്നത്. ഇനി ഒറ്റപ്പാലം നോക്കിക്കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ജയിച്ചിരിക്കുന്നു. 26,920 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഹരിപ്പാട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ജയിച്ചു എന്നുള്ളൊരു ഏറ്റവും പുതിയ അപ്ഡേറ്റും കൂടി വന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഈ പറഞ്ഞ പോലെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് ജയിച്ചതെന്നൊക്കെ ബാക്കി അപ്ഡേറ്റുകൾ വരാനായി നമ്മൾ കാത്തിരിക്കുന്നു. പല സ്ഥലത്തും മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലൊക്കെ ഡിഫറൻസസ്, അതായത് മുന്നിൽ നിൽക്കുന്ന ആ ഒരു വലിയ ഡിഫറൻസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വോട്ടെണ്ണൽ തീരുന്നത് വരെ, ആ മണ്ഡലത്തിൽ നമുക്ക് തീരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം ഈവൻ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ യു ഡി എഫ് എല്ലാവരും ചേർന്നുകൊണ്ടുള്ളൊരു പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നാഷണൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പത്രസമ്മേളനം തന്നെയായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ദരമേശ് പിഷാരടി ഇപ്പോൾ ദാ 10,817 10,817 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. പാലക്കാട് ആറന്മുളയിൽ എബിൻ വർക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു. ബി പി ഗോപകുമാർ ൂരിൽ ഇപ്പോൾ ലീഡിംഗിലായിരുന്നു. 1486 വോട്ടുകൾക്കാണിപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥി ഇപ്പോൾ ചാത്തന്നൂരിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ ഡി എക്ക് 2 എൽ ഡി എ 2, എൽ ഡി എഫ് 36, യു ഡി എഫ് 102 എന്നിങ്ങനെയാണ് ഇപ്പോൾ പോകുന്ന കണക്ക്. 140 മണ്ഡലങ്ങളിൽ നിന്നും 2 മണ്ഡലങ്ങളാണ് ഇപ്പോൾ എൻ ഡി എ ലീഡിങ്ങിലുള്ളത്. അതിലൊന്ന് ചാത്തന്നൂരാണ്. അപ്പോൾ ചാത്തന്നൂരിൽ നിന്നും ഇനി അതിനോടൊപ്പം തന്നെ ഇപ്പം ഇനി ബാക്കിയും വരാനുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും മാറ്റങ്ങൾ എന്തെങ്കിലും വരുമോ എന്ന് നമുക്ക് നോക്കാം. മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ജയിച്ചതെന്നൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ഹരിപ്പാട്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തല ജയിച്ചു എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അതിനോടൊപ്പം വടക്കാഞ്ചേരിയിൽ ഈവൻ എൽ ഡി എഫ് ആണ് ജയിച്ചിരിക്കുന്നത്. കാസർഗോഡ് ഞാൻ പറഞ്ഞിരുന്നു യു ഡി എഫിൻ്റെ ജയമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ബാക്കി എന്തായാലും അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം നാട്ടിലെ പല മണ്ഡലങ്ങളിലെയും ആഘോഷങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മീഡിയാസിലൊക്കെ ആ ഒരു ആഘോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആഘോഷങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ ഇന്ത്യയെ 2, എൽ ഡി എഫ് 36, യു ഡി എഫ് 102, ഇതാണ് ഇപ്പോഴത്തെ ഈ കണക്ക് പ്രകാരം നോക്കുമ്പോൾ. ഇനി എന്തായാലും ബാക്കി അപ്ഡേറ്റുകളും ആരൊക്കെയാണ് ഇനി ജയിച്ചിരിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും എന്നൊക്കെ പറയാനായി ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ഇത് റേഡിയോ സുനോ 91.7 FM. എല്ലാ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ കൂടെ തന്നെയുണ്ട് സുനോ ബൂത്ത് 140 യിലൂടെ.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
4: Keralam aarthukiyalum ee week offer Mersa thannathokkum. Mee maasathile aadya week kalaraakan vampan offerukal Mersa hypermarketinte ella departmentilum orangi kazhinju.
5: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
4: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
6: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
0: Power up your evenings with 917 evenings. Nyayar mudal vyazham vare vaigittu 5 mani mudal.
7: 917 Joy Alukas 917 evenings
8: presented by
9: Joy Alukas, world's favorite jeweler.
10: Powered by
11: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
12: In association with
13: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
14: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
13: Daiso, let's make every outing unforgettable.
8: And
15: Mersa Hypermarket, be fresh, be you. Visit your nearest store today.
16: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
17: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
16: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
17: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
18: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
19: യു ആർ ലിസണിംഗ് ടു
18: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീറ്റ്സ്.
20: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
21: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ

മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോളാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. കറക്കം മെയ് 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

0: presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket, be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital,
0: elevating brands in the digital sky.
2: സുനോ ബൂത്ത് 140 ഇലക്ഷൻ അപ്ഡേറ്റുകളുമായിട്ട് റേഡിയോ സുനോ 91.7 FM നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്തായാലും വിജയിച്ചവരുടെ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ദാ പുതുപ്പള്ളിയിലെ ചാണ്ടിയുമ്മൻ വിജയിച്ചിരിക്കുന്നത് 52,907 വോട്ടുകൾക്കാണ്. നിസ
3: തീർച്ചയായിട്ടും റെക്കോർഡുകൾ മാറ്റപ്പെടുമോ എന്നുള്ള ഒരു കാര്യം കൂടെ നിൽക്കുന്നുണ്ട്.
2: അതെ,
3: ഏതായാലും നമുക്ക് നോക്കാം റെക്കോർഡുകളിലേക്ക്. തീർച്ചയായിട്ടും റെക്കോർഡാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഭൂരിപക്ഷത്തിലെ റെക്കോർഡാണ്
2: ഉദ്ദേശിച്ചത്.
4: ഭൂരിപക്ഷത്തിലെ റെക്കോർഡിൽ ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം 54,850 വോട്ടുകൾക്ക് മുന്നിലുണ്ട്. ഇതൊരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ
3: മാറ്റങ്ങൾ
4: സംഭവിച്ചേക്കാം എന്നുള്ളതാണ്.
2: ഓക്കെ, എന്തായാലും ചേലക്കരയിൽ വി ആർ പ്രദീപ്, യു ആർ പ്രദീപാണ്. കാസർഗോഡ് മോഹിൻ ഷാജി, അതുപോലെ ആലത്തൂരിൽ ടി എം ശശി, ഒറ്റപ്പാലം അഡ്വക്കേറ്റ് കെ പ്രേംകുമാറാണ് ജയിച്ചിരിക്കുന്നത്. ഹരിപ്പാട്
4: തൃശൂർ മണ്ഡലം ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമാണ്. കാരണം എന്താ വെച്ചാൽ പത്മജ വേണുഗോപാലൊക്കെ മത്സരിച്ച മണ്ഡലമാണ്. തൃശൂരിൽ രാജൻ പലൻ അദ്ദേഹമാണ് വിജയിച്ചിട്ടുള്ളത്.
2: അതെ, പാലയിൽ മാണി സി കാപ്പനാണ് ജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ആണ് ജയിച്ചിരിക്കുന്നത്.
3: അത് വളരെ മികച്ച ഒരു ഒരു ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ വിജയം സംഭവിക്കുന്നു.
2: അതെ, ഇനി വടക്കാഞ്ചേരിയിൽ സേവിയർ ആണ് ജയിച്ചിരിക്കുന്നത്. മറ്റ് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കൊടുങ്ങല്ലൂർ ഇപ്പോ വന്നില്ലേ? ഇല്ല. ഓക്കെ, മുന്നിൽ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും ഇപ്പോഴും ആ ഒരു വോട്ടിംഗ് നടന്ന് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
4: ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂരിൽ ജയിച്ചിരിക്കുന്നു. 8,308 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തൊടുപുഴയിലെ വിജയം, അബു ജോൺ ജോസഫിന്റെ വിജയം 40,000 അധികം വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ളതാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ വിജയത്തിന്റെ വോട്ട് നിലയൊക്കെ വളരെ കൂടിയ തരത്തിലേക്കുള്ള തരത്തില്
3: തീർച്ചയായിട്ടും
4: നമുക്ക് ചിന്തിക്കേണ്ടി വരും.
3: തീർച്ചയായിട്ടും അപ്പു ജോൺ ജോസഫാണ് തൊടുപുഴയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളി റോണി കെ ബേബി അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു. 3,071 വോട്ടുകൾക്ക്
4: ടി സിദ്ദിഖ് ജയിച്ചിരിക്കുന്നത്. 45,000 വോട്ടുകൾക്കാണ് കൽപ്പറ്റയിൽ വിജയിച്ചിട്ടുള്ളത്.
3: ചവറയിൽ ഷിബു ബേബി ജോൺ അല്ലേ?
2: അതെ. അതുപോലെ ഷൊർണൂരിൽ പി
4: പാല ഏറ്റവും വലിയ മത്സരം നടന്നൊരു മണ്ഡലമായിരുന്നു. അവിടെ മാണി സി കാപ്പൻ വിജയിച്ചു എന്നുള്ളതല്ല, 2,172 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്.
3: ഓക്കെ, അതോടൊപ്പം ഒറ്റപ്പാലം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ആണ് വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 16,000 വോട്ടുകൾക്കായിരുന്നു ബിന്ദു കൃഷ്ണയുടെ വിജയം സംഭവിക്കുന്നത്.
4: തീർച്ചയായും ഒരു മന്ത്രിസഭയിലേക്കൊക്കെ എത്തേണ്ട ആളെന്നുകൂടിയുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, അതൊരു ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ 7,092 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
3: ഒപ്പം തന്നെ ഷൊർണൂർ പി മമ്മിക്കുട്ടി അദ്ദേഹവും വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മാണി സി കാപ്പൻ അവിടെ വിജയത്തിലെത്തുന്നു. തൃശൂർ രാജൻ ജെ ബല്ലന്റെ വളരെ മികച്ച ഒരു വിജയം,
4: 26,000 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്.
2: അതിനിടയിൽ പയ്യന്നൂരിൽ പി വി കുഞ്ഞികൃഷ്ണനാണ് വിജയിച്ചിരിക്കുന്നത്.

0: വൈക്കത്ത് കെ ബിനി മോൻ അദ്ദേഹം 441 വോട്ടിന് വൈക്കത്ത് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വടക്കാഞ്ചേരി സേവ്യർ ചിറ്റിലപ്പള്ളി അദ്ദേഹം 5690 വോട്ടുകൾക്ക് വിജയം ഉറപ്പിക്കുന്നു.
1: ചവറയിൽ ഷിബു ബേബി ജോൺ 18,000 വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത്.
0: കോന്നി അഡ്വക്കേറ്റ് കെ യു ജനേഷ് ആണ് അദ്ദേഹമാണ് അവിടെ സ്ഥാനം ഉറപ്പിക്കുന്നത്.
2: നമ്മൾ മാവേലിക്കര പറഞ്ഞായിരുന്നു, മാവേലിക്കര എനിക്ക്
0: കൊട്ടാരക്കരയിൽ
1: കെ എൻ ബാലഗോപാൽ അദ്ദേഹം ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. 467 എന്ന നിലയിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്.
0: ഓക്കെ, അതോടൊപ്പം തന്നെ കൊല്ലം പോലുള്ള മണ്ഡലങ്ങൾ പറഞ്ഞു. ഇപ്പൊ എന്തായാലും യു ഡി എഫ് 100 എന്ന് പറയുന്ന സെഞ്ചുറി അടിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 38 എത്തിയിരിക്കുന്നു.
2: ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത് റേഡിയോ സിനോയിലൂടെ അയച്ചിട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത് 100-38-2 അതിലാണ് ഇപ്പൊ നിൽക്കുന്നത്.
0: 100-38-2 ഓക്കെ. പക്ഷെ എന്നാലും ആ രണ്ടിന്റെ വലിയ ചലനങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണല്ലേ.
1: രണ്ട് അവിടെ എവിടെയൊക്കെ മാറുന്നു എന്നുള്ളതാണ്.
0: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ അവസാനം അത് എവിടേക്ക് എത്തി നിൽക്കും എന്നുള്ളത് കൂടി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വാമനപുരം സുധീർഷ പാലോട് 10,000 വോട്ടുകൾക്ക് അദ്ദേഹം വളരെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വാമനപുരം ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഇടത് കോട്ടയായിരുന്നു.
1: അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് സ്ഥാനാർത്ഥി 10
0: മുന്നിൽ എപ്പോ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം.
1: കൃത്യമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലം കൂടിയാണ്.
0: വട്ടിയൂർക്കാവ് ശ്രദ്ധേയമായ മണ്ഡലമായിരുന്നു. കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ 1,000+ വോട്ടുകൾക്ക്.
1: നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം 4,500 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്.
0: തുടക്കം മുതൽ തന്നെ ആ ഒരു പേര് സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ടാണ് നേമം മണ്ഡലത്തിൽ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത്. പയ്യന്നൂർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കല്യാശ്ശേരി ഓൾറെഡി നമ്മൾ പറഞ്ഞു, വിജൻ വിജയിച്ച് കയറിയിരിക്കുന്നു.
2: ആലുവയിൽ നിന്നും അൻവർ സാദത്ത് ജയിച്ചിരിക്കുന്നു.
0: തളിപ്പറമ്പ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇരിക്കൂർ അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, അഴീക്കോട് കെ വി സുമേഷ് മുന്നിൽ നിൽക്കുന്നു. 3,000 വോട്ടുകൾക്കാണ് കെ വി സുമേഷ് അഴീക്കോട് മുന്നിൽ നിൽക്കുന്നത്.
2: വിഷ്ണുമോഹൻ ഇരവിപുരം അല്ലേ,
0: ഇരവിപുരം
2: അതെ, ഇരവിപുരം ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി ബാക്കി അപ്ഡേറ്റുകൾ ഉടൻ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം ബാക്കി അപ്ഡേറ്റുകളുമായി നമ്മൾ തിരിച്ചെത്താം. ഇത് സുനോ ബൂത്ത് 140.
3: മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ് പ്രസന്റഡ് ബൈ
4: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു,
3: സപ്പോർട്ടഡ് ബൈ
4: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് സ്കൈ ഡിജിറ്റൽ,
3: എലിവേറ്റിംഗ് ബ്രാൻഡ്സ് ഇൻ ദി ഡിജിറ്റൽ സ്കൈ. റേഡിയോ സുനോ 91.2.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: വചനങ്ങളിലൂടെ.
1: ഫർള നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: അനിയൻ ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
1: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്ന് മോന്.
2: നമസ്കാരം, ഞാൻ നന്ദു.
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
2: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Group presents Suno Both 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
2: സുനോ ബൂത്ത് 140 അപ്ഡേറ്റുകളുമായിട്ട് റേഡിയോ സുനോ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇലക്ഷൻ അപ്ഡേറ്റുകളാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിയമം ഇപ്പോൾ 2151 വോട്ടിനാണ് ഇപ്പോൾ രാജീവ് സർ മുന്നിൽ നിൽക്കുന്നത്. ആ ഒരു ഡിഫറൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ വട്ടിയൂർക്കാവിൽ 10 വോട്ടിനാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്.
3: പ്രശാന്താണ്, വി കെ പ്രശാന്താണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏതായാലും തമിഴ്നാട്ടിലെ വിജയ ആഘോഷങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ വലിയ ആഘോഷങ്ങളും വിസില് ഒക്കെ, എന്താ വിസില് പോടുക എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ ആഘോഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും ചാനലുകളൊക്കെ ത്രൂ ആണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിലേക്ക് വരുന്ന സമയത്ത് UDF 101 എന്നുള്ള സീറ്റ് നിലയിലേക്ക് എത്തിയിരിക്കുന്നു. LDF 37 നിൽക്കുന്നു. NDA 2 ഇടങ്ങളിൽ എന്നുള്ളതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകളായിട്ട് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നു. ഒപ്പം തന്നെ പല വിജയങ്ങളും നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് പോയി കഴിഞ്ഞു എങ്കിലും ആ ഒരു പേരുകളിലേക്കൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. കോന്നിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ അഡ്വക്കേറ്റ് KU ജനേഷ് കുമാർ 851 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്ന കാഴ്ച കാണുന്നു. നേമത്ത് നേരത്തെ പറഞ്ഞപോലെ തന്നെ 2151 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. നേമത്ത് നിന്ന് നേമം എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ തന്നെ ഈ ഒരു ലീഡ് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് മാറിയും തിരിഞ്ഞും വന്നെങ്കിലും ഈ ഒരു ലീഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. TN പ്രതാപൻ മണലൂർ തൃശ്ശൂർ UDFൽ നിന്നും TN പ്രതാപൻ അദ്ദേഹം 1311 വോട്ടുകൾക്ക് മണലൂരിൽ ലീഡ് ചെയ്യുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. ഏതായാലും 101 എന്നുള്ള ഒരു നല്ല ഗംഭീരമായിട്ടുള്ള ഒരു വമ്പൻ മാർജിനിലേക്ക് UDF എത്തുന്നു എന്നുള്ളതാണ്.
2: അതിനിടയിൽ ഗുരുവായൂർ ഈ പറഞ്ഞ പോലെ 29 വോട്ട് ഇതിന്റെ ഒരു ലീഡിലാണ് ഇപ്പൊ LDF നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോ വേണമെങ്കിലും മാറി പറയാം. ഇപ്പൊ ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും ജയിച്ച വാർത്തകൾ അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് 10 വോട്ടിൽ മുന്നിൽ നിൽക്കുകയാണ് അഡ്വക്കേറ്റ് VK പ്രശാന്ത്. അതെ, അടുത്ത 2766 ഇതിന് വോട്ടിന്റെ ലീഡിലാണിപ്പോൾ അഴീക്കോടില് KV സുമേഷ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ PK പ്രവീൺ കൂത്തുപറമ്പിൽ 3316 വോട്ടുകൾക്കാണ് ഇപ്പോൾ LDF ലീഡിൽ നിൽക്കുന്നത്. കോന്നിയിലും LDF 851 വോട്ടുകൾക്കാണ് ലീഡിംഗിൽ നിൽക്കുന്നത്.
3: ഓക്കെ, അപ്പൊ എന്തായാലും വിജയിക്കുന്ന മുന്നണിക്ക് എത്ര സീറ്റുകൾ, അത് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നമ്മൾ ആ ഒരു ഫൈനൽ പ്രഡിക്ഷൻ അല്ല ഫൈനൽ ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. എത്ര സീറ്റുകൾ എന്നുള്ളത് ഉറപ്പിക്കപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും പല പ്രവചനങ്ങളും നമ്മളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടേതുമായിട്ടുള്ള പ്രഡിക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ആരുടെയൊക്കെ പ്രഡിക്ഷൻസ് 100 കടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രവചനങ്ങൾ നിങ്ങളൊക്കെ തന്നെ നടത്തി നമുക്ക് മെസ്സേജിൽ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും UDF 102, LDF 36, 2 NDA എന്നുള്ളതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇതുവരേക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
2: അതിനിടയിൽ നമുക്കിവിടെ അനീസിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സോറി സിറാജ് സിറാജ് ചോദിച്ചിരിക്കുന്നത് പയ്യന്നൂരിൽ എന്തായി എന്നാണ്. പയ്യന്നൂരിൽ PV കുഞ്ഞികൃഷ്ണനാണ് ജയിച്ചിരിക്കുന്നത്, UDF ആണ് ജയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളുടെ ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ തിരിച്ചെത്തുന്നതായിരിക്കും സുനോ ബൂത്ത് 140.
0: Both 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.

0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marza Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.
2: Welcome back. ഇത് സുനോ ബൂത്ത് 140. അഷ്ടമിയും നിസയും നിങ്ങളുടെ കൂടെയുണ്ട്. ഇലക്ഷൻ അപ്ഡേറ്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും മുന്നിൽ, ചിലരൊക്കെ പിന്നിൽ, ചിലരൊക്കെ താഴേക്ക് പോകുന്നു, ചിലരൊക്കെ ജയിച്ചു പോകുന്നു.
3: ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ് നമ്മൾ ഏറ്റവും അധികം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തമിഴ്നാട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ശ്രദ്ധാകേന്ദ്രമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിൽ ഒരു ഗംഭീര വിജയത്തിലേക്ക് തമിഴ്നാട് എത്തിപ്പെടും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിജയ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം ഇത്രമാത്രം വലിയ രീതിയിലാകുമോ എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാതെ അതിഗംഭീരമായിട്ട് വിജയ് അവിടെ സ്ഥാനം ഉറപ്പിക്കുന്ന കാഴ്ചകൾ കാണുന്നു.
2: 111 നമ്മളെല്ലാരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് വിജയുടെ ഓരോ വീഡിയോസ് വരുന്ന കാണുമ്പോ ഇങ്ങനെ പറയായിരുന്നു. വിജയ് ചെയ്തിരിക്കുന്ന പല മൂവീസിലെ വീഡിയോസ് ഒക്കെ വന്നോണ്ടിരിക്കുന്നു. ഗോട്ടിലെ, പിന്നെ അതേപോലെ ആ ഇത് കാറിന്റെ നമ്പർ പ്ലേറ്റ്, അതന്നെ ഗോട്ടിലെ നമ്പർ പ്ലേറ്റ് TN തമിഴ്നാടു 07 CM
3: 2026
2: അങ്ങനെയാണ്.
3: എങ്ങനെ സാധ്യമായി എന്നുള്ളതാണ്. സിനിമയിലാണെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സിനിമയിൽ നിന്ന്. ഓക്കെ, എന്നാലും വട്ടിയൂർക്കാവിലെ വിജയം ഏറെക്കുറെ ഉറപ്പിച്ചു എന്നുള്ള ഒരു അപ്ഡേറ്റ്. കല്യാശ്ശേരി വിജയൻ ഉറപ്പിച്ചിരുന്നു. നമ്മളെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരന് വിജയം എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ജയം 3500 വോട്ടിന് എന്നുള്ള അപ്ഡേറ്റ്. വി കെ പ്രശാന്തിനെ, നിലവിലെ സിറ്റിംഗ് എം എൽ എ ആണ് വി കെ പ്രശാന്ത്, അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വിജയം ഉറപ്പിച്ചു എന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ് നമുക്ക് മാധ്യമങ്ങളിലൂടെ, കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ ഒരു ബ്രേക്കിംഗ് എന്നുള്ള രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ് ഇത്രയും സമയം നമ്മൾ ചർച്ചകളിൽ ഇങ്ങനെ മാറിയും തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. വട്ടിയൂർക്കാവിൽ നിന്നാണ് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പൊ ഇതാ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അതോടുകൂടി UDF 137, LDF NDA 2 എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഉള്ള അപ്ഡേറ്റുകൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന. വട്ടിയൂർക്കാവ് നമുക്കൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. വൈക്കം കെ ബിനിമോൻ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വടക്കാഞ്ചേരി നമ്മൾ പറഞ്ഞിരുന്നു, സേവ്യർ ചുറ്റിലപ്പള്ളിയാണ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്.
2: അതിനോടൊപ്പം തന്നെ കോന്നിയിൽ ഇപ്പോഴും LDF തന്നെയാണ് ലീഡിൽ നിൽക്കുന്നത്. 251 വോട്ടിലാണ് ഇപ്പോൾ കോന്നിയിൽ LDF ലീഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുന്നു. അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ 102 എന്നായിരിക്കുകയാണ് UDF, 36 LDF, 2 NDA എന്നുള്ളൊരു കണക്കിലേക്കാണ് എത്തുന്നത്. അപ്പോൾ 140 മണ്ഡലങ്ങളിൽ നിന്നും 102 മണ്ഡലങ്ങൾ UDFന്റെ കയ്യിൽ. എന്തായാലും ബാക്കിയുള്ള ജയവും കാര്യങ്ങളും, അതിനോടൊപ്പം തന്നെ ചിലരൊക്കെ ഇപ്പോഴും ചെറിയ ഡിഫറൻസിലാണ് മുന്നിലേക്കും പിന്നിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്.
3: ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് NDA ഒരു വിജയം അവിടെ സംഭവിച്ചിരിക്കുന്നു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ, എനിക്ക് ആദ്യ സമയം മുതൽ അധികം നമ്മൾ NDA വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ പറയാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാത്തൊരു മണ്ഡലം അവസാനം പെട്ടെന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചാത്തന്നൂരിൽ BB ഗോപകുമാറിന്റെ വിജയം മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് കേരളത്തിൽ നിന്നും ഒരു അക്കൗണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും BB ഗോപകുമാറിന്റെ ഒരു വിജയം ഇപ്പോൾ മാധ്യമങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയം കൂടിയാണ്. ഈ സമയത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നുള്ള നിലയിൽ അത് തന്നെയാണ് നമ്മൾക്കും നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്.
2: ഇനി രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ ലീഡിങ്ങിൽ നിൽക്കുന്നത് നോക്കുമ്പോൾ നിയമമാണ്. എന്തായാലും അവിടെ സീറ്റ് ഉറപ്പിക്കുമോ ഇല്ലയോ, അതായത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉടൻ തന്നെ ആ ഒരു ചർച്ചയിലേക്ക് എത്താം. അവിടുത്തെ ടോട്ടൽ ഒരു കൗണ്ടിങ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്.
3: കാഞ്ഞങ്ങാട് ഭാഗത്ത് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. 15,000 വോട്ടുകളുടെ ലീഡോടുകൂടിയാണ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അദ്ദേഹത്തിന്റെ വിജയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇനി എന്തൊക്കെ അത്ഭുതങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് കൂടി രാഷ്ട്രീയ കേരളം നോക്കി നിൽക്കുകയാണ്. ചാത്തന്നൂരിൽ NDA പിടിച്ചു, ആദ്യ അക്കൗണ്ട് തുറന്ന് BB ഗോപകുമാർ എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് നൽകാനായിട്ടുള്ളത് ചാത്തന്നൂരിൽ.
2: അതിനോടൊപ്പം തന്നെ തൃക്കരിപ്പൂരിൽ UDF വൻ വിജയം കൈവരിച്ചിരിക്കുകയാണ്. 60 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഒരു UDF ജയം കൈവരിക്കുന്നത്. അപ്പൊ അതൊരു വൻ അട്ടിമറി വിജയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല.
3: അപ്പൊ എന്നാൽ ഈ സമയം ഈ പറഞ്ഞ പോലെ തന്നെ ചാത്തന്നൂരിന്റെ ആ ഒരു NDA അക്കൗണ്ട് തുറന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെ നോക്കുന്ന ഒരു ഒരു ഒരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ആദ്യ അക്കൗണ്ട് BB ഗോപകുമാർ അവിടെ തുറന്നിരിക്കുന്നു. വട്ടിയൂർക്കാവിൽ മുരളീധരന്റെ ഒരു വിജയം, വട്ടിയൂർക്കാവിൽ മുരളീധര വിജയം എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. വട്ടിയൂർക്കാവിലെ വിജയം മുരളീധരനൊപ്പം തന്നെയാണ് എന്നുള്ളതാണ് ഈ സമയത്തെ വിധി ദിനത്തിലെ ഏറ്റവും പുതിയ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് നൽകാനായിട്ടുള്ളത്. UDF തരംഗം വമ്പിച്ചൊരു മുന്നേറ്റത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയം തന്നെയാണിത്. തീർച്ചയായിട്ടും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാത്തന്നൂരാണ് ഈ സമയത്ത് ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലം. ഈ സമയത്ത് ശ്രദ്ധാകേന്ദ്രം BB ഗോപകുമാർ അവിടെ ആദ്യ അക്കൗണ്ട് NDAക്ക് വേണ്ടിയിട്ട് ചാത്തന്നൂര് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ലഭ്യമായിരിക്കുന്നത്.
2: അങ്ങനെ NDA 2, LDF 37, UDF 101 ഇതാണ് ഇപ്പോഴത്തെ കണക്കെന്ന് പറയുന്നത്.
3: ഓക്കെ, നാട്ടികയിൽ ഗീത ഗോപിയുടെ അപ്ഡേറ്റ് വിജയിച്ചിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. കോഴിക്കോട് നോർത്തിലേക്ക് ജയന്തായിരുന്നു വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ചിറയിൻകീഴ് രമ്യ ഹരിദാസിന്റെ വിജയമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. UDFൽ നിന്നും പുതുക്കാട് KK രാമചന്ദ്രൻ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ. 2000 വോട്ടുകൾക്കാണ് അദ്ദേഹം. ചാത്തന്നൂര് BB ഗോപകുമാർ 4000 വോട്ടിനാണ് NDA ആദ്യ അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. ചാത്തന്നൂരിൽ 4000 വോട്ടുകൾക്ക് BB ഗോപകുമാർ.
0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marza Hypermarket, Be Fresh, Be You.
0: Supported by
1: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707. ആക്ഷൻ
3: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: Hi, this is Gautam Vasudev Menon.
8: You're listening to
7: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. ഓൺ എയർ ആൻഡ് ഓൺലൈൻ. മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
5: Marsa Hypermarket. Be fresh, be you.
6: Supported by
5: Signature by Marsa and Sky Digital.
7: Elevating brands in the digital sky.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Agro presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket, be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital,
0: elevating brands in the digital sky.
2: സുനോ ബൂത്ത് 140 അപ്ഡേറ്റുകളുമായി അഷ്ടമിയും നിസയുമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
3: എങ്ങനെ വിജയ ആഘോഷങ്ങളുടെ കാഴ്ചകളാണ് നാട്ടിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പാർട്ടികൾ അവരുടെ ആഘോഷങ്ങൾ പങ്കുവെക്കുന്ന അണികളെ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തൃക്കരിപ്പൂരിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം UDFന്റെ ആദ്യത്തെ ഒരു വിജയമാണ്. സന്ദീപ് വാര്യറാണ് ആ ഒരു വിജയം സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ജനവിധി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. UDF 103 സീറ്റുകളിൽ, LDF 35 സീറ്റുകളിൽ, NDA 2 എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്.
2: എന്തായാലും മണലൂരിൽ ഇപ്പോൾ UDF ആണ് മുന്നിൽ. 580 വോട്ടുകളിലാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളും ഈ പറഞ്ഞ പോലെ ആ ഒരു ഫൈനൽ വിധിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അഴീക്കോട് ഇപ്പോൾ LDF മുന്നിൽ നിൽക്കുമ്പോൾ കൂത്തുപറമ്പ് LDF PK പ്രവീൺ ആണ് 930 വോട്ടിൽ മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ തവനൂരിൽ UDFനാണ് വിജയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ കൂത്തുപറമ്പ് LDF ആണ് ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ 930 അല്ലെങ്കിൽ 129 വോട്ട് ഇങ്ങനെ നിൽക്കുന്ന പല ഇടങ്ങളും വീണ്ടും ആ ഒരു ഫൈനൽ വിധി വരാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്.
3: തീർച്ചയായിട്ടും ഇരവിപുരം വിഷ്ണു മോഹനാണ് അവിടെ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. വിഷ്ണു മോഹന്റെ വിജയം 8000+ വോട്ടുകൾക്കാണ്. 8803 വോട്ടുകൾക്കാണ് ഇരവിപുരത്ത് വിഷ്ണു മോഹൻ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു മഹാവിജയത്തിലേക്കാണ് CR മഹേഷ് കരുനാഗപ്പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ വിജയം വീണ്ടും ഉറപ്പിച്ചിരിക്കുന്നത്. CR മഹേഷിന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം കരുനാഗപ്പള്ളിയിൽ നമ്മൾ കണ്ടു എന്നുള്ളതാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്.
2: നിലമ്പൂരിൽ ആര്യാടൻ ശൗക്കത്ത് അതെ അദ്ദേഹമാണ് ജയിച്ചിരിക്കുന്നത്.
3: അത് വലിയ മാർജിനിലാണ് അദ്ദേഹത്തിന്റെ ഒരു വമ്പൻ വിജയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ചിറയിൻകീഴ് രമ്യ ഹരിദാസ് വിജയിച്ച് കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. രമ്യ ഹരിദാസ് ചിറയിൻകീഴിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വർക്കല ബി ജോയ് ആണ് വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്.
2: കല്യാശ്ശേരിയിൽ MVIJAN ആ ഒരു വിജയം എല്ലാവരും കാത്തിരുന്നൊരു വിജയമായിരുന്നു. ഞങ്ങളുടെ റേഡിയോയിലും ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തത് കല്യാശ്ശേരിയിൽ വിജയിക്കുന്നത് വിജയന് വേണ്ടിയായിരുന്നു.
3: അതെ അതെ, തീർച്ചയായിട്ടും. പയ്യന്നൂരിൽ ഈ കുഞ്ഞികൃഷ്ണൻ നമ്മൾ നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭൂരിപക്ഷം 7000+ സ്വന്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു അട്ടിമറി വിജയത്തിലേക്ക് പയ്യന്നൂരിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ UDF 104 എത്തിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമാണ്. LDF 34 എന്നുള്ള ആ ഒരു ചെറിയ സംഖ്യയിൽ ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
2: ആലത്തൂർ TM ശശി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ മലമ്പുഴ എ പ്രഭാകരൻ LDFന്റെ വിജയമാണ് അവിടെ. അതിനോടൊപ്പം തന്നെ ഷൊർണൂരിൽ LDFന്റെ വിജയമാണ്, പി മമ്മിക്കുട്ടിയാണ്. അതിനോടൊപ്പം LDF വിജയം തന്നെയാണ് ഒറ്റപ്പാലത്തും കാണാനായിട്ട് സാധിക്കുന്നത്.
3: ചങ്ങനാശ്ശേരിയിൽ വിനു ജോബാണ് വിജയിച്ചിട്ടിരിക്കുന്നത്. വിനു ജോബ് അദ്ദേഹമാണ് ചങ്ങനാശ്ശേരിയിൽ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. 8000+ വോട്ടിനാണ് അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ചങ്ങനാശ്ശേരി വിനു ജോബ് അദ്ദേഹം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാസർഗോഡ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ കലണ്ടർ മാഹിൻ ഹാജി അദ്ദേഹമാണ് ആ ഒരു വിജയത്തിലേക്ക് കാസർഗോഡ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പാലായിൽ മാണി സി കാപ്പൻ, നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ മാണി സി കാപ്പൻ 2000+ വോട്ടുകളുടെ ലീഡ് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു വിജയം പാലായിൽ മാണി സി കാപ്പൻ. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു പാല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പാലായിൽ മാണി സി കാപ്പൻ പാല എടുത്തു എന്നുള്ളതാണ്. കല്യാശ്ശേരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MVIJAN അദ്ദേഹം കല്യാശ്ശേരി നിലനിർത്തി, അല്ലെങ്കിൽ അവിടെ അദ്ദേഹം വിജയിച്ചു. 18000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ആ ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എം വിജയന്റെ വിജയമായിരുന്നു അത്.
2: ഇനി എന്തായാലും ബാക്കി ഇടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുതുക്കാട്, അതുപോലെ ചാലക്കുടി, ഇവിടെയൊക്കെയാണ് എൽ ഡി എഫിന്റെ അതുപോലെ യു ഡി എഫിന്റെ ഒക്കെ തന്നെ വോട്ടിംഗ് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ ചാലക്കുടിയിൽ യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ അങ്കമാലി, ആലുവ, കളമശ്ശേരി ഇവിടെയൊക്കെ തന്നെ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നു. പക്ഷെ ജയം എന്ന് പറഞ്ഞ് ഉറപ്പിക്കാനായിട്ടില്ല, അവരുടെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
3: ഓക്കെ, അത് വോട്ടിംഗ് അല്ല, സോറി, പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറ്റിയാടി തീർച്ചയായിട്ടും നമ്മളെ കേൾക്കുന്നവർ ഏറ്റവും അധികം ഉള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് കുറ്റിയാടി എന്ന് പറയുന്നത്. കുറ്റിയാടിയിൽ പാറക്കൽ അബ്ദുള്ള, അദ്ദേഹം വീണ്ടും വൻ തിരിച്ചുവരവ് പാറക്കൽ അബ്ദുള്ള കുറ്റിയാടിയിൽ നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിജയത്തോടുകൂടി അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഒരു രണ്ടാം വരവിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പേരാമ്പ്രയും, പേരാമ്പ്രയുടെ കുട്ടിയായിട്ട് തഹ്ലിയ, ഫാത്തിമ തഹ്ലിയ,
2: ഫാത്തിമ തഹ്ലി ഇന്ന് സ്റ്റാർ ആണ്.
3: അതെ, തീർച്ചയായിട്ടും നേരത്തെ തന്നെ ആളൊരു സ്റ്റാർ കാൻഡിഡേറ്റ് തന്നെയാണ് ഫാത്തിമ
2: തഹ്ലി. ഫാത്തിമ തഹ്ലിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്.
3: അതെ, തീർച്ചയായിട്ടും സ്റ്റാർ കാൻഡിഡേറ്റുകളിൽ ഒരാളായിരുന്നു. അപ്പൊ പേരാമ്പ്രയിൽ അതിഗംഭീരമായിട്ടുള്ള 7000+ വോട്ടുകളുടെ 7274 വോട്ടുകളുടെ വളരെ മികച്ച ഒരു ലീഡോടുകൂടിയാണ് ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിൽ നിന്നും വിജയിച്ച് കയറി കഴിഞ്ഞിരിക്കുന്നത്.
2: അതെ, ഇടുക്കിയിൽ റോയ് കെ പൗലോസിന്റെ വിജയമായിരുന്നു. 23717 വോട്ടുകളുടെ വിജയമായിരുന്നു. അതിനോടൊപ്പം ബാക്കി ഒരുപാട് എനിക്കൊന്ന് മണ്ഡലങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു,
3: നമ്മൾ കുറെ അധികം ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പുതിയ വരുന്നത് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും.
2: അതെ, ബാക്കി അപ്ഡേറ്റുകൾക്കായി എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. ഇത് സുനോ ബൂത്ത് 140.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്, പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു,
0: സപ്പോർട്ടഡ് ബൈ
1: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് സ്കൈ ഡിജിറ്റൽ,
0: എലിവേറ്റിംഗ് ബ്രാൻഡ്സ് ഇൻ ദി ഡിജിറ്റൽ സ്കൈ.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sinner.
2: കേരളം ആര് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
3: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
2: മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
4: ഹോം ഡെലിവറി.

0: ഹായ്, ദിസ് ഇസ് പൃഥ്വിരാജ്. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചാ സാറേ ശീലം.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫോൺ, മദ്ഗൂത്ത്.
5: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: Matinee Classics.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. On air and online. Mirza Group presents Suno Booth 140. The complete election updates. Presented by
2: Mirza Hypermarket. Be fresh, be you.
1: Supported by
2: Signature by Mirza and Sky Digital.
1: Elevating brands in the digital sky.
3: Matinee Classics.
4: Matinee Classics.

0: Hi, this is your playback singer Naveen Madhav.
1: You're listening to
0: Radio Sonora 91.7. Kettu kettu kuttu koda.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരംവെക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇ കോച്ചിംഗ് സി ബി എസ് ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
4: മെയ് 4, 5, 6 തീയതികളിൽ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മേഴ്സയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
3: മേഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
5: മാറ്റിനി ക്ലാസിക്സ്.

0: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോലാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. കറക്കം മെയ് 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 90.5.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Marza Group presents Suno Booth 140, the complete election updates.
0: Presented by
3: Marza Hypermarket. Be fresh, be you.
0: Supported by
3: Signature by Marza and Sky Digital.
2: Elevating brands in the digital sky.
4: 140 മണ്ഡലങ്ങൾ.
5: അതെ,
4: കേരളം ഇന്ന് ജനവിധി പറഞ്ഞു, ജനവിധി എഴുതി. അവസാനഘട്ട ചിത്രം തെളിയുമ്പോൾ യു ഡി എഫ് 102, എൽ ഡി എഫ് 35, എൻ ഡി എ 3.
5: ഇതാണ് അവസാന കണക്കുകളിലേക്ക് ഈ സമയം വരെ എത്തി നിൽക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പലരും നല്ല പ്രെഡിക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പേര് അതിനേക്ക് അടുത്ത്
4: എത്തിയിട്ടുണ്ട്. അതായത് സുനോ ബൂത്ത് 140 ആരംഭിച്ച സമയത്ത് തന്നെ നമ്മൾ പല സെഗ്മെന്റുകളായിട്ട്, പല സെഷനുകളായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ആര് മുഖ്യമന്ത്രിയാകും, വോട്ടിംഗ് ശതമാനം എത്രയായിരിക്കും, സീറ്റ് നില എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ വളരെ കൃത്യമായ ഉത്തരങ്ങളൊക്കെ നൽകിയ ആളുകളുണ്ട്. ഇനി നമുക്കറിയില്ല, ചിലപ്പോൾ റീകൗണ്ടിങ് ൊക്കെയുള്ള സാധ്യതകളുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട്. എന്നിരുന്നാൽ കൂടിയിട്ടും എൻ ഡി എ ഇവിടെ 3 സീറ്റ് അക്കൗണ്ടുകൾ, 3 ഇടങ്ങൾ എൻ ഡി എ നേടി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്.
5: കഴക്കൂട്ടം, നേമം,
4: ചാത്തന്നൂർ.
5: ചാത്തന്നൂർ 3 ഇടങ്ങളാണ്. എനിക്ക് ചാത്തന്നൂർ ആദ്യ സമയങ്ങളിൽ അങ്ങനെ
4: ഉണ്ടായിരുന്നില്ല.
5: ഒരു അവസാന ലാപ്പിലാണ്
4: ചാത്തന്നൂർ
5: എത്തുന്നത്. ബി ബി ഗോപകുമാർ ആണ് അവിടെ ആദ്യമായിട്ട് നിയമസഭയിലേക്ക്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്നത് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു.
4: തീർച്ചയായിട്ടും 140 മണ്ഡലങ്ങളിൽ 102 മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറുന്നു, എൽ ഡി എഫ് 35 ഇടങ്ങളിൽ, എൻ ഡി എ 3 ഇടങ്ങളിൽ. പ്രത്യേകിച്ച് പ്രധാനമായിട്ടും നമ്മൾ കാത്തിരുന്ന ഒരുപാട് സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ളവർ, സീനിയർ നേതാക്കൾ, പ്രതീക്ഷയോടെ ഇരുന്ന ഒരുപാട് നേതാക്കൾ, ഇവരൊക്കെ തോറ്റുപോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് മാത്രമല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലരും,
5: മാത്രമല്ല ഭൂരിപക്ഷത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തവണ കേരളത്തിന്റെ ജനമനസ് നിന്നത് എന്നുള്ളതാണ്. ഇപ്പം തീർച്ചയായിട്ടും പല നേതാക്കളും മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ വിജയത്തിന്റെ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു.
4: ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അഭിമാനത്തോടുകൂടി പത്രങ്ങളെ കാണുന്നത് വി ഡി
5: സതീശൻ തന്നെയാണ്.
4: അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം മുന്നിൽ പറഞ്ഞതുപോലെ 100+ എന്ന് പറഞ്ഞു,
5: അത്
4: 102 ഇപ്പോഴെത്തി നിൽക്കുന്നു. കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇനിയുള്ള അവസാന റൗണ്ടുകളിൽ മാറുമോ എന്നറിയില്ല, പക്ഷേ എന്നിരുന്നാലും യു ഡി എഫ് 102 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു.
5: തീർച്ചയായിട്ടും ഒരു ചരിത്ര വിജയത്തിലേക്ക് യു ഡി എഫിന്റെ മുന്നേറ്റമാണ് ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം കണ്ടുകഴിഞ്ഞിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന പല രീതിയിലുള്ള അഭിപ്രായങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു. റേഡിയോയിൽ പറയുന്നുണ്ടോ എന്ന് അഹമ്മദ് നിയാസ് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.
4: അഹമ്മദ് നിയാസ് ഇത് റേഡിയോയിൽ പറയുന്നുണ്ട്. നമുക്കറിയില്ല ഇനി അവസാന ലാപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള
5: മാറ്റങ്ങൾ
4: വന്നിട്ടുണ്ടോ എന്നുണ്ട്. പക്ഷെ ഈ നിലയിലെ ഈ സമയത്തെ 102-35, എൻ ഡി എ 3 എന്ന കൃത്യമായ കണക്ക് നമുക്ക് അയച്ചത് നിയാസാണ്,
5: അഹമ്മദ്
4: നിയാസാണ്. നമ്മളുടെ സുനോ ബൂത്ത് 140 സ്റ്റാർട്ട് ചെയ്ത സമയം
5: അതും ആലോചിച്ച് നോക്കണം. നമ്മൾ
4: തുടങ്ങിയ സമയത്ത്
5: വീഡിയോസിലാണ് ആള് ആ കമന്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അത് ഗംഭീരമായിട്ടുണ്ട്. ആ ഒരു പ്രഡിക്ഷനെ, അല്ലെ, തകർപ്പൻ പ്രഡിക്ഷനിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും ഫൈനൽ നമ്മൾ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴായിരിക്കും ആ ഒരു മുഴുവൻ ചിത്രവും ചിലപ്പം തെളിയുക എന്ന് നമുക്ക് അറിയാം. ഏതായാലും 102 ഇടങ്ങളിൽ യു ഡി എഫ്, 35 ഇടങ്ങളിൽ എൽ ഡി എഫ്, 3 ഇടങ്ങളിൽ എൻ ഡി എ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ
4: ആഘോഷ പരിപാടികളും ഈ 3 ചോദ്യങ്ങളാണ് ഇനി വലിയ കാര്യങ്ങളായിട്ട് നിലനിൽക്കുന്നത്.
5: തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഒപ്പം നാട്ടിലെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആഘോഷ പരിപാടികൾ വലിയ രീതിയിൽ തന്നെയായിരിക്കും ഇത്തവണ നടക്കാനായിട്ട് പോകുന്നത്.
4: ഓക്കെ,
5: അപ്പൊ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഈ ഒരു വിജയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. കൂടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് ഞങ്ങളും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. 3 സീറ്റ് എവിടെയൊക്കെയാണെന്നല്ലേ? NDA 1
4: കഴക്കൂട്ടം, 2 നേമം, 3 ചാത്തന്നൂർ. ഈ 3 മണ്ഡലങ്ങളാണ് NDA സ്വന്തമാക്കിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലും.
5: തിരുവനന്തപുരം, കൊല്ലം ആ രീതിയിലാണ് NDA 3 അക്കൗണ്ടുകൾ.
4: ചാത്തന്നൂര്, കൊല്ലം ജില്ലയില്, കഴക്കൂട്ടം, തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ നേമം, തിരുവനന്തപുരം. ഈ 3 ഇടങ്ങളിലാണ്.
5: ഈ നേമം ഈ പറഞ്ഞ തുടക്കം മുതൽ തന്നെ
4: ഒരേപോലെ ചാത്തന്നൂര്. ശരിക്കും ഞാൻ
5: അത്ഭുതപ്പെട്ടു.
4: കാരണം എന്താ വെച്ചാല് ഞാൻ ആ മണ്ഡലത്തെ കുറിച്ചറിയാം, പക്ഷെ ട്രെൻഡ് നമ്മളിതിനു മുമ്പുള്ള ചർച്ചകളിലും അതൊരു വലിയ വിഷയമായിട്ട് വന്നിട്ടില്ല. നമ്മളിതിനു മുമ്പ് പറഞ്ഞ മണ്ഡലങ്ങൾ മറ്റു പലതുമായിരുന്നു.
5: അതെ, ഇന്ന് നമ്മൾ റിസൾട്ട് പറഞ്ഞു തുടങ്ങിയപ്പോഴും പകുതി വരേക്കും അങ്ങനെ ഒരു പേരിലേക്ക് നമ്മൾ അധികമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം RK അദ്ദേഹമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അതാണ് ആ 3 സ്ഥലങ്ങൾ കേട്ടോ. താങ്ക്സ് റേഡിയോ സുനോ. ഈ പ്രവാസ ജീവിതത്തിൽ, ഈ ജോലിയുടെ ഇടയിൽ ഡ്രൈവർമാർക്ക് നല്ലൊരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് കേൾക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് നന്ദി. റഷീദ് ചീക്കയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ,
4: ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ ഇൻബോക്സുകളിലും വരുന്നുണ്ട്.
5: അതെ അതെ,
4: തീർച്ചയായിട്ടും.
5: റിയാസ്, അദ്ദേഹത്തിന്റെ മെസ്സേജ്, ടോട്ടൽ എന്തായി എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. ടോട്ടല് 102 UDF, 35 LDF, NDA 3 എന്നുള്ളതാണ് ടോട്ടൽ ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
4: ഓക്കെ,
5: അപ്പൊ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ 91.7 FM. സുനോ ബൂത്തിലൂടെയാണ് ഈ ഒരു അപ്ഡേറ്റുകൾ നമ്മൾ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
2: Marsa Hypermarket. Be fresh, be you. Supported by Signature by Marsa and Sky Digital. Elevating brands in the digital sky. You are

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: This is Matinee Masha, only on
1: Radio Suno 91.7 FM.
2: Matinee Masha,
3: brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Group presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
2: സുനോ ബൂത്ത് 140 ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കേരളത്തിന്റെ ജനമനസ് എന്ത് പറയുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ രാവിലെയും മുതൽ വളരെ നേരത്തെ തന്നെ നമ്മളുടെ ലൈവ് ഓൺ എയറിലും ഓൺലൈനിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതൊക്കെ കണ്ടു കാണും എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ്. അപ്പം അതിഗംഭീരമായിട്ട് ഒരു അവസാന ലാപ്പിലേക്ക് തീർച്ചയായിട്ടും സീറ്റ് നിലയും കാര്യങ്ങളും ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന അവസാന സ്റ്റേജിലേക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു ഭംഗിയോടുകൂടി തന്നെ ഈ ദിവസത്തിൻ്റെ വിജയം എങ്ങനെയായിരിക്കും എന്നുള്ള കാത്തിരിപ്പിന് ശേഷം, വളരെയധികം പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. 140 നിയോജക മണ്ഡലങ്ങളിൽ 102 UDF, 35 LDF, 3 NDA എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ. പിഷാരടി പാലക്കാട് എന്തായി? പിഷാരടി വിജയിച്ചു എന്നുള്ളതാണ് പാലക്കാട്. അൺഫലായിരുന്നു നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 NDA സാന്നിധ്യം കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. 2016 അപേക്ഷിച്ച് 2026 സീറ്റ് എണ്ണം 3 ഉയർത്താനായിട്ട് NDAക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമവും കഴക്കൂട്ടവും ഒക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ ചാത്തന്നൂരാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഒരു അട്ടിമറി വിജയം. ചാത്തന്നൂരിലെ വിജയം തീർച്ചയായിട്ടും ഒരു അട്ടിമറി വിജയത്തിലേക്ക് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തൊരു വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. ചാത്തന്നൂർ എന്ന് പറയുന്ന മണ്ഡലം BB ഗോപകുമാറാണ് അവിടെ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടമാണെങ്കിലും കഴക്കൂട്ടത്ത് 265 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വി മുരളീധരൻ്റെ വിജയം എന്ന് പറയുന്നത്. നേമത്ത് ശിവൻകുട്ടി അദ്ദേഹത്തെ 2876 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏറെക്കുറെ ചിത്രം വളരെ കൃത്യമായി കഴിഞ്ഞിരിക്കുന്നു, ക്ലിയറായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് കേരളത്തിൻ്റെ മനസ്സ് എന്നുള്ളതായിരുന്നു ഇത്രയും ദിവസം നമ്മൾ കാത്തിരുന്ന കാര്യം. തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കേരളം മനസ്സിൽ വിചാരിച്ചത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി വ്യക്തമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 102 UDF അവരുടെ സ്ഥാനം വളരെ കൃത്യമായിട്ട് സെഞ്ചുറിയും കടന്ന് മുന്നോട്ട് പോയിരിക്കുന്നു. LDF 35 എന്നുള്ള ആ ഒരു ചെറിയ മാർജിനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ അപ്ഡേറ്റ് ആയിട്ട് നൽകാനായിട്ടുള്ളത്. മറ്റ് അപ്ഡേറ്റുകൾ എത്തുന്ന സമയത്ത് നമ്മളത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇനി അടുത്ത മുഖ്യമന്ത്രി ആരാണ്, അതോടൊപ്പം അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാണ്, ഇനി ആരൊക്കെയായിരിക്കും നിയമസഭയിൽ ഇടം പിടിക്കുക എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമായിട്ട് മന്ത്രിസഭയിൽ ഇടം നിയമസഭയിലല്ല മന്ത്രിസഭയിൽ ആരൊക്കെ ഇടം പിടിക്കും എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അതിനുള്ള മറുപടികളൊക്കെ നിങ്ങൾക്ക് നൽകാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മറുപടികൾ നിങ്ങൾക്ക് മെസ്സേജിൽ അറിയിക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നൽകാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു ബ്രേക്കിലേക്ക് പോവാണ്.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
0: സപ്പോർട്ടഡ് ബൈ
1: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് Sky Digital.
0: Elevating brands in the digital sky.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ
2: അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: The Oscar goes to A.R. Rahman.
5: Hi, this is A.R. Rahman.
6: You're listening to Radio Suno.
5: Listen to my songs on Radio Suno 91.7 FM. Ketu ketu kutkudum.
7: Radio Suno 91.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
0: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
1: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.

0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
2: ഇപ്പം നമ്മളെ കോഴിക്കോട് നിന്ന് നിയാസ് നൌഫൽ നിയാസല്ലാട്ടോ നൌഫൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നൌഫൽ പറഞ്ഞത് കേൾക്കാനുള്ളൊരു ആവേശത്തിന്റെ മൂഡിൽ നിൽക്കുകയാണ്, അപ്പൊ അധികം പാട്ട് വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്
3: ദിവസമൊക്കെ പറയുമ്പോ മലയാളികളുടെ ഹൃദയം നാട്ടിലായിരിക്കും, അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അത് ഏത് വശത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിലും ഇലക്ഷൻ ദിവസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വോട്ടെണ്ണൽ ദിവസം എന്ന് പറയുമ്പോൾ ആ ആവേശവും അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു. അപ്പൊ എന്തായാലും നൌഫിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് വിളിച്ചതിലൊക്കെ. അതോടൊപ്പം തന്നെ നമുക്കും ഇതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള അനുമതി തന്ന മന്ത്രാലയങ്ങൾക്ക് ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഈ പ്രത്യേക ദിവസങ്ങളെ ഇതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കൂടെ ചേർന്നത് ഓൺലൈനിലാണെങ്കിലും ശരി ഓൺഎയറിലാണെങ്കിലും ശരി അതിന് അനുമതി തന്ന മന്ത്രാലയങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് കേട്ടോ.
2: തീർച്ചയായിട്ടും അതോടൊപ്പം നമ്മളുടെ കൂടെ നിന്ന് നമ്മുടെ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേക നന്ദി. മർസയും സിഗ്നേച്ചർ ബൈ മർസയും സ്കൈ ഡിജിറ്റലിനും ഒരു പ്രത്യേക സ്നേഹവും നമ്മൾ അറിയിക്കുന്നു.
3: ഈ രണ്ട് സ്പോൺസേഴ്സും നമ്മളൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴേ അപ്പൊ അവരിൽ നിന്ന് തുടങ്ങുകയാണ് ആവേശം.
2: തീർച്ചയായിട്ടും
3: തീർച്ചയായിട്ടും വേണം, ഇലക്ഷൻ അപ്ഡേറ്റ് ഒക്കെ വേണമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്തായാലും യു ഡി എഫ് 102 സീറ്റുകളുമായി മുന്നിട്ട് നിൽക്കുന്നു. എൽ ഡി എഫ് 35 അവർക്ക് ജയിക്കാൻ സാധിച്ചുള്ളൂ, ഒരു തുടർ ഭരണം സാധ്യമാക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ എൻ ഡി എ
2: മൂന്നിടങ്ങളിലാണ് ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് യു ഡി എഫ് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്കൊന്ന് പുതുപ്പള്ളിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പുതുപ്പള്ളി മണ്ഡലം, എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ ആരോടെങ്കിലും നാട്ടിൽ എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പുതുപ്പള്ളി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു റെസ്പോൺസ് ഭയങ്കര ഡിഫറെന്റ്. ഓ പുതുപ്പള്ളി, ആ പിന്നെ അറിയാലോ, അങ്ങനെ എന്തോ അടുത്ത് നിൽക്കുന്നൊരു ഒരു സ്ഥലമായിട്ട് ആളുകൾ പുതുപ്പള്ളിനെ പലപ്പോഴും കണക്കാക്കാറുണ്ടെന്നുള്ളതാണ്. എന്തായാലും പുതുപ്പള്ളി മണ്ഡലം നേരിട്ട പുതുപ്പള്ളി മണ്ഡലത്തിൽ ചാണ്ടിയുമ്മൻ ഒരു തകർപ്പൻ വിജയത്തിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, പോസ്റ്റൽ വോട്ട് എണ്ണുന്ന സമയം മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലീഡ് അങ്ങനെ പോകും, അത് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും തന്റെ മുൻ ഭൂരിപക്ഷത്തെ വെല്ലുന്ന രീതിയിലുള്ള
3: എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം 33,000 ആ ഒരു
2: രീതിയിലായിരുന്നു.
3: ഇതിപ്പോ അത് 52,000 to 53,000 അദ്ദേഹം അടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
2: അപ്പൊ
3: ചെറിയ കാലം കൊണ്ട് അദ്ദേഹത്തിന്റെ വഴി വെട്ടിത്തെളിച്ചു, വോട്ട് വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്.
2: വിജയാഘോഷവും സൈക്കിളിൽ തന്നെയായിരുന്നു, വിജയാഘോഷത്തിന്റെ സന്തോഷവും പങ്കുവച്ചത് സൈക്കിളിൽ വോട്ടർമാരെ കണ്ടുകൊണ്ടായിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ കെ എം രാധാകൃഷ്ണൻ ആയിരുന്നു, ബി ജെ പി സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാഗത്താനമായിരുന്നു. ഇവർക്കാർക്കും ഒരു തരത്തിലും ഒരു ഘട്ടത്തിൽ പോലും ഒരു വെല്ലുവിളി അവിടെ ഉയർത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്സുകളും ബാനറുകളും ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ചുവരെഴുത്തുകൾ മാത്രം ഉപയോഗിച്ചും സൈക്കിളിലെ പര്യടനം നടത്തിയും ഒക്കെയാണ് ചാണ്ടിയുമ്മന്റെ പ്രചരണം പുതുപ്പള്ളിയിൽ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായും അതൊക്കെ ജനം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ടിലൂടെ നമുക്ക് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
3: ഇനി എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയാര്, മന്ത്രിസഭാ രൂപീകരണം എങ്ങനെയായിരിക്കും, ആരൊക്കെ മന്ത്രിമാരുണ്ടാവും, പുതുമുഖ മന്ത്രിമാർ എത്ര പേരുണ്ടാവും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എത്ര മന്ത്രിമാരുണ്ടാകാം, ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നുള്ളതാണ്.
2: തീർച്ചയായും ആ ഒരു അപ്ഡേറ്റുകൾ ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക്
3: മന്ത്രിസഭാ രൂപീകരണ ദിവസം
2: വരെ
3: നമുക്ക് അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
2: തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ സനൽജി മെസ്സേജ് ചെയ്യും, നാട്ടിലാണ് ആള്, പക്ഷേ സാധാരണ ഇവിടുന്ന് നമ്മൾ നാട്ടിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ സനൽജി നാട്ടിൽ നിന്ന് നമ്മളുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വളരെ ഗംഭീരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ ഒരിടത്ത് താമര വിരിഞ്ഞു എന്നാണ് സനൽജിയുടെ അപ്ഡേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ കൂടി അറിയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി, അതോടൊപ്പം അടുത്ത പ്രതിപക്ഷ നേതാവായിട്ട് ആരായിരിക്കും ഉണ്ടാവുക, ഈ ഒരു മന്ത്രിസഭയിൽ ആരൊക്കെ ഇടം പിടിക്കും, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുള്ള സമയങ്ങളിലും കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും അപ്�േറ്റുകളുണ്ട്, ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ വരുമായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു പാട്ടിനൊക്കെ ശേഷം നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു
0: സപ്പോർട്ടഡ് ബൈ
1: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് സ്കൈ ഡിജിറ്റൽ
0: എലിവേറ്റിംഗ് ബ്രാൻഡ്സ് ഇൻ ദി ഡിജിറ്റൽ സ്കൈ.
1: You are

0: ഓഫറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോളാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. മെയ് 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.

0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marza Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.
2: തിരഞ്ഞെടുപ്പിന്റെ ആവേശം, തിരഞ്ഞെടുപ്പ് വിധി എത്തിയതിന്റെ ആവേശം, കേരളത്തിന്റെ മനസ്സറിഞ്ഞ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റുകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. വോട്ടെണ്ണൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ തന്നെ നമ്മളുടെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അരികിലേക്ക് നമ്മളിങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഡി എഫിന്റെ ഉജ്ജ്വലമായിട്ടുള്ളൊരു വിജയത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജുകളും ഒക്കെ തന്നെ അയച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം കൂടിയാണ്. എന്തായാലും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം, മെയ് 4 എന്ന് പറയുന്നത്. ഈ ഒരു തിങ്കളാഴ്ച എന്തായിരിക്കും സംഭവിക്കുക? ഈ തിങ്കളാഴ്ച തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ബലപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള മലയാളികളുടെ, ലോകമെമ്പാടുമുള്ള മലയാളികൾ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഈ ഭൂമി മലയാളം എന്നൊക്കെ പറയുന്നത് പോലെ മലയാളി എവിടെയുണ്ടോ, മലയാളികൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല അല്ലേ? അപ്പം മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക. എന്താണ് തെരഞ്ഞെടുപ്പ് ബലം, എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും ഏറ്റവും അധികം അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് ബലത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവ് എന്നുള്ളതാണ് മാധ്യമങ്ങൾ, തീർച്ചയായിട്ടും മാധ്യമങ്ങൾ മാത്രമല്ല മത്സരിച്ച 7 സീറ്റിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇത്തവണ മുന്നിട്ട് നിന്നു. കഴിഞ്ഞ വട്ടത്തേക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് അവർ നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ആ ഒരു തകർപ്പൻ മുന്നേറ്റത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇരിങ്ങാലക്കുട, കോതമംഗലം, തൊടുപുഴ, കടുത്തിരുത്തി, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല സീറ്റുകളിൽ പാർട്ടി മുന്നേറ്റം നടത്തിയപ്പോൾ കാഞ്ഞങ്ങാട് മാത്രമാണ് ഒന്ന് പിന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തോമസ് ഉണ്ണിയാടനാണ് അവിടെ വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. 10,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തോമസ് ഉണ്ണിയാടൻ ആ ഒരു മണ്ഡലം തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായ ചങ്ങനാശ്ശേരിയിൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിലാണ് വിനു ജോബ് വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. 8,368 വോട്ടുകൾക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. തൊടുപുഴയിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സിറിയക് ചാഴികാടനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് പി ജെ ജോസഫിൻ്റെ പിൻഗാമിയായിട്ടെത്തിയ അപ്പു ജോൺ ജോസഫ് വൻ ലീഡാണ് തുടർന്നത്. തീർച്ചയായിട്ടും ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ഒരു വിജയത്തിലേക്ക് ആ ഒരു മുന്നണി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മത്സരിച്ച 8-7 സീറ്റിലും സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളെ, കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത കൂടിയാണ്. യു ഡി എഫ് 102 സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. LDF 35, NDA 3 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഒരു സീറ്റ് നില എന്ന് പറയുന്നത്. പലരും നമ്മളൊക്കെ തന്നെ പലരും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ പ്രഡിക്ഷൻ ഏതൊക്കെ. എനിക്ക് 100+ പ്രഡിക്ഷനൊക്കെ കുറച്ച് പേരുടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ പേരും അതിൽ താഴെയായിരുന്നു പ്രഡിക്ഷനൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ അതിഗംഭീരമായിട്ട് UDF 102 എന്ന് പറയുന്ന ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു UDF തരംഗം എന്നുള്ള രീതിയിൽ തന്നെ കേരളത്തിൽ ഇന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബലപ്രഖ്യാപനം എത്തുന്ന സമയത്ത് ആ രീതിയിൽ തന്നെ ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി അല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭയിൽ ആരൊക്കെ ഇടം പിടിക്കും, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾക്കായിരിക്കും ഇനിയിപ്പം സീറ്റുകൾ അല്ലെങ്കിൽ ആ ഒരു മന്ത്രിസഭയിൽ ലഭിക്കുക എന്നുള്ളത് കൂടി നമുക്ക് വളരെയധികം ആകാംക്ഷയോടുകൂടി ഇനി വരും ദിവസങ്ങളിലായിരിക്കും ഈ ഒരു ചർച്ചകൾ, ഇന്നത്തെ ദിവസം കഴിഞ്ഞ് വരും ദിവസങ്ങളിലായിരിക്കും അത്തരം ചർച്ചകൾ ചൂടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ നമ്മൾ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് കേൾക്കുന്നത് സുനോ ബൂത്ത് 140.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
0: സപ്പോർട്ടഡ് ബൈ
1: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് Sky Digital.
0: Elevating brands in the digital sky.

0: വചനങ്ങളിലൂടെ,
1: അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is only on
0: Radio Suno 91.7 FM.
2: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: are listening to
1: Radio Sino 91.7 FM, Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: This is Shweta Menon. You're listening to Radio Suno, Qatar's favorite radio station. Get

ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ ഈ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പോൾ തീർച്ചയായിട്ടും സിനിമാ കഥ കേൾക്കാനല്ല ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും താല്പര്യം. ഒരു ഗംഭീരമായിട്ടുള്ള, ശരിക്കും പറഞ്ഞ ഒരു സിനിമാറ്റിക് ക്ലൈമാക്സ് എന്നൊക്കെ പോലെ തന്നെ പറയാം. അത്രയും ഗംഭീരമായിട്ട് ദാ ആ ഒരു വോട്ടിംഗ് എണ്ണലൊക്കെ അവസാനിക്കുന്നു. ഏകദേശം ആ ഒരു കംപ്ലീറ്റ് ആയ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത്, അതായത് രണ്ട് പാർട്ടികളും തന്നെ, ഐ മീൻ ഓൾ ദ വൺസ് ഹൂ പാർട്ടിസിപ്പേറ്റഡ്. തീർച്ചയായിട്ടും ആ ഒരു കാൻഡിഡേറ്റ്സ് ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എവിടേക്കോ ഈ പറഞ്ഞ പോലെ ജനവിധി അവസാനം ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ കേരളം യു ഡി എഫിനോട് ഒപ്പം നിന്ന 102 സീറ്റുകളാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ. ആ ഒരു മുന്നേ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദേർ ഇസ് നോ പോയിന്റ് വേർ ഇൻ ലൈക്ക് വി ക്യാൻ കട്ട് ഇറ്റ്. ഒരു കട്ട് ചെയ്യേണ്ട പോയിന്റ് തീർച്ചയായിട്ടും ഒരിടത്തും ഇല്ല. ആ വിശേഷങ്ങളൊക്കെ കേട്ട് രാവിലെ തൊട്ടിരിക്കുകയാണെന്നറിയാം. എന്തായാലും ഇവിടെ ഓരോരുത്തരായിട്ട് വിജയത്തിൻ്റെ കഥയും അതേപോലെ തന്നെ തോൽവിയുടെ കഥയും പോരാട്ടത്തിൻ്റെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സിനിമാ കഥ കൂടെ പറയാം. അതിനിടയ്ക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ഈവനിങ് ടൈം യെസ് നമ്മുടെ അപ്ഡേറ്റ്സ് ഫോർ IPL ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ ഒരു ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്തോളും. ഇപ്പോൾ എന്തായാലും സിനിമാ കഥകളിലേക്ക് പോകാനായിട്ട് ദേ ഞാനും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എനിക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോസിനോ. ദാ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോസിനോ 91.7 FM തീവണ്ടി എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്.

0: Testing two.
1: Testing two.
2: Radio Suno 91.7 FM.
3: Qatar's happiness frequency.
4: Grocery, bakery, and hot food items. Foodwear, bags, and fashion items. Safari 10, 15, 20, 25, 30, Akosham. Pocket safe akam. Shopping ushara kam. Adi. Kattar kathirunna aaveshagaramaya shopping ulsavam. Safari il May 4 mudal 10, 15, 20, 25, 30 riyal akosham. Nithyobhyoga sadhanangal mudal fashion items vare ellam ningalude budget in anusarichu vaangam.
5: Safari. World class shopping experience. Doha, Qatar.
6: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
7: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
6: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
8: Joy Alukas 917 Evenings
9: presented by
10: Joy Alukas, world's favorite jeweler.
11: Powered by
12: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine rizhi ariyam. Call 4000 1707.
13: In association with
14: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
15: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
16: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
17: ആൻഡ്
18: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
7: ദിസ് ഈസ് മദീനേ വർഷ, ഓൺലി ഓൺ
1: റേഡിയോ സുനോ 91.7 FM.
7: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar,
7: and
19: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.

വെൽക്കം ബാക്ക് റേഡിയോ സെന്റർ 91.7 FM ൽ ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ദാ സിനിമാ ലോകത്തെ അപ്ഡേറ്റ്സ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഒരു റിലീസ്, ഏറ്റവും പുതിയ റിലീസ് ചിത്രത്തിനെ പറ്റിയിട്ട് തന്നെയാണ് പറയാനുള്ളത്. ബട്ട് ദെൻ ഈ ഒരു മാസമല്ല, നമ്മൾ നെക്സ്റ്റ് മന്ത് വരെ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു മൂവി ഇറങ്ങുമ്പോൾ June 12 കുറച്ചധികം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ആൾക്കാരൊക്കെ തന്നെ എല്ലാവരും നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ആൻഡ് ഓൾസോ ജോജു ജോർജ് ഫാൻസൊക്കെ ഒരു പക്ഷേ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയാണ് വരവ്. June 12 കംപ്ലീറ്റ് തിയേറ്റേഴ്സിലും, അതായത് വേൾഡ് വൈഡായിട്ട് ചിത്രം റിലീസിനെത്തുകയാണ്. ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളുള്ള ചിത്രമായിരിക്കും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ വരവ് എന്നുള്ള ആ ഒരു ചിത്രം ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പുതുമയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. June 12 എന്നുള്ള ആ ഒരു ഒഫീഷ്യൽ ഡേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ജോജു ജോർജ് ഫാൻസ് ആൻഡ് ഓൾസോ നല്ല മൂവീസ് കണ്ട് ക്രിട്ടിക് പറയുന്ന ഓരോരുത്തർക്കും തന്നെ ഓരോ മൂവി ഇറങ്ങുമ്പോഴും ഇറ്റ്സ് എ അഡ്വാൻറ്റേജ് അല്ലേ. അപ്പോൾ അതേപോലുള്ള ഒരുപാട് ഒരുപാട് നല്ല നല്ല മൂവീസ് ഇറങ്ങട്ടെ, ഇറങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് പോകുമ്പോൾ, ഇത് റേഡിയോ സെന്റർ 91.7 FM സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM.
1: Once again, welcome back. Radio Sun 91.7 FM. The matinee mashpinte time aanu Sandeepaanu koode ullathu. Ee oru time il theerchayittu nammal ഒരു ചിത്രത്തിനെ പറ്റിയിട്ട് എസ്പെഷ്യലി മലയാള ചിത്രങ്ങൾ ഇതിപ്പോൾ ഒരുപാട് ഇങ്ങനെ റിലീസാണ് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു 90s കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്നൊക്കെ എവർഗ്രീൻ നായിക, ഇപ്പോഴും എനിക്ക് തോന്നുന്നു വലിയ വ്യത്യാസങ്ങളൊന്നും നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു നായിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. May 4th പെട്ടെന്ന് ആ ഒരു ബർത്ത്ഡേ വിഷ് അങ്ങടേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മോശപ്പെട്ട ഒരു കാര്യമല്ലേ? ഇതാ തൊട്ടടുത്ത് നമ്മളുണ്ടായിട്ട് അതെങ്ങനെയാണ് നമ്മൾ ആ ഒരു വിഷ് പറയാണ്ടിരിക്കുന്നത്. സോ ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ സ്വന്തം തൃശ്ശേനെ പറ്റിയിട്ടാണ്. യെസ്, ദ വെരി ബ്യൂട്ടിഫുൾ തൃശ. തൃശ്ശയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് നമുക്ക് എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോദ ഓൺ ബിഹാഫ് ഞാൻ ദാ ഒരു വിഷസ് അറിയിക്കുന്നു. ഹാവ് എ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

And also she have set kore standards when it comes to movies. ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്ന സിനിമകളെല്ലാം തന്നെ ഹിറ്റായിരുന്നു എന്നുള്ളതാണ് ഓരോ ചിത്രത്തിൻ്റെയും, തൃഷയുടെ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ തൃഷ വിജയ് കോമ്പിനേഷൻ, തൃഷ വിക്രം കോമ്പിനേഷൻ, ഏതൊരു കോമ്പിനേഷൻ എടുത്തു നോക്കിയാലും എവറി മൂവി എസ്പെഷ്യലി വിക്രം കോമ്പിനേഷൻ, എനിക്ക് തൃഷ വിക്രം കോമ്പിനേഷൻ ദിസ് മൂവി, സാമി റൈറ്റ്, സോ സാമി മൂവി, ഇതൊക്കെ തന്നെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഇമ്പാക്റ്റ്, അതിൻ്റെ കഥ ഇപ്പോൾ ചോദിച്ചാലും ഏതുറക്കത്തിലാണെങ്കിലും പറയും ഓൾമോസ്റ്റ് എല്ലാ 90s കിഡ്സും, കാരണം അത്രമാത്രം ഫേവറേറ്റ് ആയിട്ടുള്ള, പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകൾ. ഒരു ഫ്രൈഡേ അല്ലെങ്കിൽ ഒരു വീക്കെൻഡിലോട്ട് കടക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും റിപ്പീറ്റ് വാല്യൂ അല്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാണാൻ ണം അത്രയും ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മൂവീസ് തന്നെയാണ്. എന്നാൽ ഒരു നെക്സ്റ്റ് ഡോർ കണക്ഷൻ എപ്പോഴും പുള്ളിക്കാരി ചെയ്യുന്ന ആ ഒരു ക്യാരക്ടേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്തില്ലെങ്കിൽ അത് വളരെയധികം മോശമായിരിക്കും. അതുകൊണ്ട് തന്നെ ദാ ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ട് ആ ഒരു ബർത്ത്ഡേ വിഷയം പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയാൻ, ഐ വിൽ ബി ബാക്ക് വെരി സൂൺ 917 ഈവനിങ് ചാൽ. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: കണ്ണുമത്ത് കാത്തിരുന്നിട്ടും
3: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
2: കൽപ്പാന്ത കാലത്തോളം
3: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്
2: കൂട്ടുകൂടാം.
0: This is
4: മദീനേ മാഷ,
0: only on
4: റേഡിയോ സുനോ 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
4: Soon.

0: കേരളം ആര് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
1: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
0: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: കേരളം ആര് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
2: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
1: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോളാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. കറക്കം മെയ് 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടു കൂടും സവാരി.
5: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
4: മോർണിംഗ് സവാരി.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
7: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: happiness frequency. Now, available on Vodafone Shoof app.
1: Grocery, bakery and hot food items. Foodware, bags and fashion items. Safari 10, 15, 20, 25, 30 Akosham. Pocket safe akam. Shopping ushara akam. Adi Kattar kathirunna aaveshagaramaya shopping ulsavam. Safariyil May 4 mudal 10, 15, 20, 25, 30 riyal akosham. Nithyobhyoga sadhanangal mudal fashion items vare ellam ningalude budgetin anusarichu vaangam.
2: Safari, world class shopping experience. Doha, Qatar.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. ഓൺ എയർ ആൻഡ് ഓൺലൈൻ. മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
4: Marsa Hypermarket. Be fresh, be you.
0: Supported by
4: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
5: Chennai Beats.
6: Tamil Head of the Hour.
7: In the art of Podumakulanda.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
9: ആൻഡ്
10: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
11: മാനത്തൂർ മഞ്ഞക്കൂട്, മഞ്ഞക്കുട്ടിൽ മഞ്ഞത്തുള്ളി, മഞ്ഞത്തുള്ളിക്കുള്ളം തുള്ളി.

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: ഗുഡ് ഈവനിങ് അമേസിംഗ് ആയിട്ടുള്ള മറ്റൊരു ഈവനിങ് ആണ്. യെസ്, ഇന്നത്തെ ഈവനിങ്ങിന് ഒരുപാട് പ്രത്യേകത ഉണ്ടെന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഈ നാല് തിങ്കളാഴ്ച ദിവസം, യെസ്, നാട്ടിലുള്ള എല്ലാവരും തന്നെ ഇന്നത്തെ ദിവസം, നമ്മളും ഒരുപക്ഷെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസം തന്നെയാണ്. ഒത്തിരി നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു എന്താണ് വൈബിലേക്ക്, എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടെണ്ണലിൻ്റെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള വൈബൊക്കെ തന്നെ നമ്മളിലൂടെ കടന്നുപോയ ഒരു ദിവസമായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് നോ ഡിബേറ്റ് അബൌട്ട് ഇറ്റ്. റൈറ്റ് ആയിട്ടുള്ള പൊസിഷനിങ്, റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ കൊണ്ട് ഈ വർഷവും ദേ പതിവ് പോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ വോട്ടെണ്ണലുകൾ ഒക്കെ അവസാനിച്ച് ഇനി തുടർ ഭരണം ആരാണ് എന്നുള്ളതൊക്കെ ഓൾമോസ്റ്റ് തീരുമാനമായി. ഇനി അവരുടെ ഒഫീഷ്യൽ കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ചർച്ചകൾ ദേ മുന്നോട്ട് പോയിക്കോ. ഇതിനിടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള തർക്കങ്ങളും സംസാരവും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഇൻഫാക്റ്റ് ദേ ഇവിടെ ഓബ്വിയസ്ലി കൊളീഗ്സ് തമ്മിലുള്ള ആ ഒരു ചർച്ചകളും, ചർച്ചകളാണ് കേട്ടോ, അടിയൊന്നുമല്ല, ബട്ട് ചർച്ചകൾ, യെസ്. അപ്പോൾ ആ ചർച്ചകളൊക്കെ തന്നെ ചെറുതായിട്ടൊന്ന് കളിയാക്കാനും അതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ആ ഒരു സന്തോഷം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആ ഒരു ഡിപ്ലോമാറ്റിക് വേയിൽ നമ്മൾ ലീഡറിനെ ചൂസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ. ബട്ട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മൾ ചെറുതായിട്ട് ഇന്ന് ഒന്ന് ലോക്ക് ചെയ്യുവാണ്. വൈ? ബിക്കോസ് വി വിൽ ഹാവ് ടു ഗെറ്റ് ഇൻ ടു എ വണ്ടർഫുൾ ഗെയിം. ആ ഒരു ഗെയിം കിഡിലായിട്ട് തന്നെ ദേ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. മുംബൈ ആൻഡ് ലക്നൗ ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ഗെയിമാണ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും മുംബൈ ബൗൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. പക്ഷെ അതിനൊക്കെ മുന്നേ ആയിട്ട് എനിക്ക് പതിവായിട്ട് അയക്കുന്ന ആ ഒരു ഗുഡ് ഈവനിങ് മെസ്സേജ് അയക്കാനായിട്ട് പറക്കണ്ട. 5000917 ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ മെസ്സേജസ് അറിയാനും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും. അപ്പോൾ ഇന്നത്തെ ആ ഒരു വിശേഷങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്പെഷ്യൽ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയക്കാനായിട്ട് മറക്കണ്ട. വെദർ ഇറ്റ് ഇസ് എ ബർത്ത്ഡേ, ആനിവേഴ്സറി, ഡസൻറ്റ് മാറ്റർ, തീർച്ചയായിട്ടും അതൊക്കെ തന്നെ നമുക്ക് പാസ് ഓൺ ചെയ്യാനും നിങ്ങളുടെ വിശേഷങ്ങളും വിഷമങ്ങളും സന്തോഷവും ഒക്കെ കേൾക്കാനായിട്ട് ഞാൻ റെഡിയാണ്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. ദാ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നുകൊണ്ട് 917 ഈവനിങ്സ് നമുക്ക് തുടങ്ങാം. ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കേരളം ആര് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
2: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
1: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
0: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. ഓൺ എയർ ആൻഡ് ഓൺലൈൻ. മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
1: 917 evenings.

0: Welcome once again. Welcome back, Radio Sonora 91.7 FM, the 917 evenings in the time. Sandeep aanu kude join cheyyunnathu. Pala reethiyilum life le decisions ingane maatti chindikkunnathum adhepole thanne life le changes varanam ennu aalochikkunnathum okke nalla kaaryam thanneyaanu. Jeevithathil mathramalla namukku chuttum nadakkunna kaaryangalilum cherudayitta maattam varumbo aa maattangal valare positive aayittu thanne namukku angeekarikkam. Kaaranam life le change illatha oru sambhavam ennu parayunnathu maattangalaanu. So changes are inevitable in life, and ആ ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ട് മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, വേറൊന്നുമല്ല ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ശരിക്കും അവോയ്ഡ് ചെയ്യാനായിട്ട് ആരും ശ്രമിക്കേണ്ട. അതിനിപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്തെടുക്കണം എന്നാണെങ്കിൽ ഓഫ് കോഴ്സ് അതിന് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പറയുമ്പോൾ ദി സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞാൽ 14:26 ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് favorite FM station, Radio Sonora 91.7 FM. അങ്ങനത്തെ ആ ഒരു അപ്ഡേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ഐ പി എൽ അപ്ഡേറ്റിലേക്ക് തന്നെയാണ്. ഐ പി എൽ സ്കോർ അപ്ഡേറ്റിന്റെ സമയം. ലെറ്റ്സ് ഗെറ്റ് ഇൻ വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം.
1: ടി20 സ്കോർ അപ്ഡേറ്റ് brought to you by
2: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീം വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
3: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
4: In association with
5: Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
0: There's no debate. ഏതൊരു മാച്ചും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളും, നോട്ട് ജസ്റ്റ് മാച്ചസ്, എനിത്തിങ് ഇൻ ലൈഫ് ഇറ്റ് സ്റ്റാർട്ട്സ്, അവിടെ നമുക്ക് കുറേ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു മാച്ചിൽ ആരാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ കൺഫ്യൂഷൻസ് ഒന്നും തന്നിട്ടില്ല. ബട്ട് ദെൻ ലക്നൗ ആൻഡ് മുംബൈ, ഇത് ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുംബൈക്ക് ആ ഒരു ടോസ് ബോൺ ചെയ്തതെങ്കിലും അവർ ബോൾ ചെയ്തോളാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് എത്രത്തോളം ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തതെന്നുള്ളത് നമ്മൾ ഗെയിം കണ്ട് ആ ഒരു പേസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യത്തെ 3 ഓവേഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി 4th ഓവറിലേക്ക് കടക്കുന്ന ഈ ഒരു ടൈം 31 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്നൗ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും യെസ്, ഐ തിങ്ക് കമ്പാരിറ്റീവ്ലി ഒരു ഹ്യൂജ് സ്പേസ് എന്നുള്ളതിൽ പകരം ഒരു വണ്ടർഫുൾ സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ലക്നൗവിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ലക്നൗവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ദേ മുംബൈ ഫാൻസിനൊക്കെ കുറച്ചധികം തന്നെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും പ്രശ്നം വേണ്ട. ഐ എം ടോട്ടലി ബീങ് നോട്ട് ബയസ് ടു എനി ടീംസ്, എല്ലാ ടീമിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് തന്നെയാണ് ലൈഫിൽ വേണ്ട ഒരു മെയിൻ ക്വാളിറ്റി അല്ലേ? അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മളത് ഞാൻ സൈഡിൽ നിന്ന് ആസ്വദിക്കുന്നു. ആൻഡ് നിങ്ങൾക്കുള്ള ആ ഒരു അവസരം 10th ഓവർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് പ്രെഡിക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റേ ട്യൂൺഡ്, കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ സുനോ 91.7 FM. ഇപ്പോൾ ദാ നമ്മുടെ 3rd ഓവർ അവസാനിക്കുമ്പോൾ 32 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ലക്നൗ. ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലോട്ട് കൂടി നിങ്ങളെ കൊണ്ടുപോകുന്ന ടൈം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കൂട്ടുകൂടാം.

0: bakery and hot food items. Footwear, bags and fashion items. Safari 10, 15, 20, 25, 30 Akosham. Pocket safe akam. Shopping ushara akam. Adi, Kathar kathirunda avishagaramaya shopping ulsavam. Safari il May 4 mudal 10, 15, 20, 25, 30 riyal Akosham. Nithyobhyoga sadhanangal mudal fashion items vare ella ningalude budget anusarichu vaangam.
1: Safari, world-class shopping experience. Doha, Qatar.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
6: മഴപാടും കുളിരായി
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings presented by Joy Alucas World's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruchi ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ ആൻഡ്
4: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
5: നമ്മളെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവങ്ങൾ നടക്കുന്നത് പെട്ടെന്നായിരിക്കും അപ്പൊ അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യ ഐ മീൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ ആ കറക്റ്റാണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മനസ്സ് മാത്രം ഉണ്ടായിരുന്നാൽ മതി അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഞെട്ടൽ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ഞെട്ടലിൽ ഞാൻ ഇരിക്കുകയാണ് ദി ലക്നൌവിൻ്റെ ആ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് കണ്ടിട്ട് ആൻഡ് ദേർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ് ബിക്കോസ് എൻ്റെ കൂടെ ആ ഒരു ഫാക്റ്റിൽ അല്ലെങ്കിൽ ആ

0: ഒരു നമ്പറിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു പോകുമ്പോൾ വളരെയധികം ആ ഒരു റൺ റേറ്റൊക്കെ കുറഞ്ഞിട്ടായിരുന്നു. പെട്ടെന്നാണ് റൺ റേറ്റൊക്കെ ഭയങ്കരമായിട്ട് കുതിച്ചത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, 15 റൺ റേറ്റൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വൈബ് ഡൂഡ്. കം ഓൺ മർഷ് ആൻഡ് ഓൾസോ രണ്ട് ഇപ്പോൾ ഓൺ ക്രീസിലുള്ള രണ്ട് പ്ലേയേഴ്സും തന്നെ ഒരു ബ്യൂട്ടിഫുൾ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ വിക്ക് ആ ഒരു ഓവറാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. 3 sixes, ഇഫ് ഐ എം നോട്ട് റോങ്, 3 sixes ആൻഡ് ഓൾസോ ഒരു 2 singles എടുത്തിട്ടുണ്ടായിരുന്നു. സോ ദേ ആർ മേക്കിംഗ് ഇറ്റ് പോസിബിൾ മാക്സിമം റൺസ് അറ്റ് ദ വെരി സ്റ്റാർട്ട്, ബിഗിനിങ് തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയാൽ അത് അത്രയും നല്ലതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ദേ ആ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും 5th over കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു, 6th over അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹാവിങ് സെറ്റ് നമ്മുടെ പഴയ ഓവറിനെ പ്രീവിയസ് ഓവറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു ഓവറും നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഫസ്റ്റ് ബോൾ വാസ് എ സിംഗിൾ, സെക്കൻഡ് വാസ് എ ബൗണ്ടറി, ആൻഡ് തേർഡ് വാസ് എ സിക്സർ. ഇപ്പോൾ ദേ 4th ball, അതും ഒരു സിംഗിൾ എടുത്തിട്ടുണ്ട്. മാക്സിമം റൺസ് സ്കോർ ചെയ്തുകൊണ്ട് തന്നെയാണ് ലക്നൗ ഇപ്പോൾ ദേ ആ ഒരു ക്രീസിൽ നിൽക്കുന്നത്. ഇത് മുംബൈക്ക് എത്രത്തോളം പണിയാവും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്.
1: Brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർക്കദീൻ വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫെ ഖത്താർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Tavor Mall and Mall of Qatar.
0: 6 overs they wonderfully completing. 80 almost കേട്ടോ, ഒരു ബോൾ കൂടെ ബാക്കിയുണ്ട് 6th over കംപ്ലീറ്റ് ആവാനായിട്ട്. 84 runs ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ലക്നൗ നിൽക്കുമ്പോൾ അത് തന്നെയാണ് നമ്മുടെ സ്കോർ അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. ആൻഡ് ക്രീസിൽ ഇപ്പോൾ ഉള്ള പ്ലെയേഴ്സ് രണ്ടുപേരും, മർഷസ് 20 balls നിന്ന് 35 runs എടുത്തിട്ടുണ്ട്. ആൻഡ് ദി അതർ പേഴ്സൺ 11 balls നിന്നും 33 runs ആണ് എടുത്തേക്കുന്നത്. ആൻഡ് ജോയിങ് വിത്ത് ഹെം ഇസ് നിക്കോളാസ്. നിക്കോളാസും അതേപോലെ തന്നെ വർഷം കൂടെ വളരെ ബ്യൂട്ടിഫുള്ളി ആ ഒരു പാർട്ട്ണർഷിപ്പ് സെറ്റ് ചെയ്യുകയാണ്. ആൻഡ് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, അവർ ഒരു ബോളും വേസ്റ്റ് ചെയ്യുന്നില്ല, ആസ് ഇൻ വേസ്റ്റ് ചെയ്യല്ല, ബട്ട് സ്റ്റിൽ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്കൊരു ഒരു റൺ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ ദി ആർ ഗ്രാബിങ് ഇറ്റ്. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ 6th over കംപ്ലീറ്റ് ആവുന്നു. 6th overൽ അവസാന ബോള് നേരെ പോയത് മേക്കിംഗ് ദി സ്കോർ 90. സോ ദാ ഇപ്പോഴത്തെ കറണ്ട് സ്കോർ 6th over അവസാനിക്കുമ്പോൾ 90 ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ലക്നൗ. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലോട്ട് കൂടി കടക്കുന്നു. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ, റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: കേരളം ആര് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
6: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
5: മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സനോ 91.7.

0: ലൈഫ് സോ ഡാം അൺപ്രഡിക്റ്റബിൾ അല്ലേ. അതിൽ പ്രഡിക്ഷൻസ് ശരിക്കും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എസൻസും ബ്യൂട്ടിയൊക്കെ അങ്ങ് പോവും. എന്നാലും മെയ് 4-ാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ ഒരുപാട് പ്രഡിക്ഷൻസിനൊക്കെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട ദിവസമായിരുന്നു. ആ ഒരു പ്രഡിക്ഷൻസൊക്കെ എന്തായാലും ചിലരൊക്കെ വിചാരിച്ച പോലെ തന്നെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് ദെൻ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന മറ്റൊരു പ്രഡിക്ഷനാണ്. ആ ഒരു പ്രഡിക്ഷനിലോട്ട് കയറുന്നതിന് മുന്നേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 അപ്ഡേറ്റ്.
1: Contact 7733-9198. In association with Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Tower Mall and Mall of Qatar.
0: എവറി ഗെയിം, എവറി സിംഗിൾ ഗെയിം ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ആ ഒരു മാച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗെയിംസ് എന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. ബട്ട് ദെൻ ഫേവററ്റ് ടീംസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഔട്ടായി പോകുമ്പോൾ യെസ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വരാനുള്ള സാധ്യതയുണ്ടോ എന്നാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോളൊക്കെ ചെയ്തിട്ട് ദേ ഇന്നത്തെ രണ്ട് ടീമുകൾ ലക്നൗ ആൻഡ് മുംബൈ രണ്ടുപേരും തന്നെ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വാങ്കഡേ സ്റ്റേഡിയം മുംബൈ ഇസ് ഓൾമോസ്റ്റ് എക്സൈറ്റഡ്. അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഓൺ ക്രീസ് വി ഹാവ് പന്ത്, ഋഷഭ് പന്ത് ഉണ്ട്, അതേപോലെ തന്നെ മർക്രം കൂടെ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ എയ്ഡിൻ. എനിക്ക് തോന്നുന്നത് പ്രതീക്ഷിക്കാതെ ഇത്ര നേരം ആ ഒരു ടീമിനെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മർഷിൻ്റെ വിക്കറ്റാണ് ലാസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്കോറ് എത്തിച്ചത്, ഈ ഒരു പർട്ടിക്കുലർ ഞാൻ പറയാൻ പോകുന്ന ആ ഒരു സ്കോറിലേക്ക് എത്തിച്ചതിന് ഒരു വലിയ പങ്ക് തന്നെ മർഷിനുണ്ട്. ബിക്കോസ് ഹി വാസ് ജസ്റ്റ് ബിൽഡിങ് അപ്പ് ദ യുനോ എൻറ്റയർ ടീം ടു ബി വെരി കംഫർട്ടബിൾ ഓൺ ക്രീസ്. അത്രയും മനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ഒരു അപ്ഡേറ്റിലേക്ക്, അതായത് നമ്മുടെ സ്കോർ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ 9 ഓവേഴ്സ് അവസാനിക്കുന്നു, 127 റൺസ്. നോട്ട് ബാഡ്, 9 ഓവേഴ്സിൽ 127 റൺസ് ഇസ് നെവർ എ ബാഡ് സ്കോർ. അപ്പോൾ ഇനിയും ഓൾമോസ്റ്റ് ദേ 11 ഓവേഴ്സ് കിടക്കുകയാണ്. ഈ 11 ഓവറിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്കോറിലേക്ക് എത്തിച്ചേരാനായിട്ട് ലക്നൗവിന് സാധിക്കും. അത് മുംബൈക്ക് ടാർഗറ്റായിട്ട് വരുമ്പോൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അഗെയിൻ വിൽ ഹാവ് ടു വെയിറ്റ്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ലക്നൗവിന് 127 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 9 ഓവേഴ്സ് കഴിയുമ്പോൾ ഇനി 10-ാമത്തെ ഓവറിലെ വിശേഷങ്ങളും അതിനുശേഷമുള്ള വിക്കറ്റ് നഷ്ടങ്ങളും ഒക്കെ ആയിട്ട് വിശേഷങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് coming yet again.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas. World's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, Thudangi, Nigalude outdoor camping in a barbecue cinem Avishamayadillam Uriki, Daiso.
8: Daiso. So let's make every outing unforgettable.
9: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: Welcome back. Radio Suno 91.7 FM. L 6 mani kazhinju 3 minutum 5 secondum. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫർദർ അപ്ഡേറ്റ്സ് ആ ഒരു ഗെയിമിൻ്റെ ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. മുംബൈ ആൻഡ് ഓൾസോ ദ നമ്മുടെ ലക്നൗ ടീം ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാങ്കഡേ സ്റ്റേഡിയം മുംബൈയിൽ. ആ ഒരു ആകാംക്ഷ ഓൾമോസ്റ്റ് തന്നെ എല്ലാവർക്കും ഉണ്ട്. ഒരാൾക്ക് പോലും ഈ പറഞ്ഞ പോലെ ടീമിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനായിട്ട് ടീം മെമ്പേഴ്സിനാണെങ്കിലും അവിടുത്തെ ആ ഒരു കാണികൾക്കാണെങ്കിലും ഒക്കെ തന്നെ ആവേശം മാക്സിമം അറ്റ് സ്പീക്ക് എന്ന് തന്നെ പറയണം. ബട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റൺസ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നു, ബട്ട് ഒരു സൈഡിൽ നിന്ന് ആ ഒരു വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് എത്രത്തോളം ടീമിനെ ഇനി എഫക്റ്റ് ചെയ്യും, സ്കോറിനെ എഫക്റ്റ് ചെയ്യും, ഫൈനൽ ടാർഗറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നാലാമത്തെ വിക്കറ്റ്, നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ രഘുവൻഷിയാണ് ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മർക്രമവും ഉണ്ട്. രണ്ടുപേരും കൂടി ഇതേ ഒരു ബ്യൂട്ടിഫുൾ ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഫാൻസിനെ പോലെ അത് ഞാനും അങ്ങടെ വിശ്വസിക്കുകയാണ്. അപ്പോൾ 11th ഓവർ കഴിയുമ്പോൾ 156 റൺസ് നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്നൗ ഉള്ളത്. ആദ്യത്തെ ആ ഒരു ബോളിംഗ് ചൂസ് ചെയ്തത് എത്രത്തോളം ശരിയായിരുന്നു ആ ഒരു ഡിസിഷൻ എന്ന് മുംബൈ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുമോ? എന്തായാലും ആ ഒരു ചിന്ത അവിടെ നിൽക്കട്ടെ. നമുക്കിതുകൂടെ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഗസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ഓൾറെഡി അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് എത്രയായിരിക്കും എന്നുള്ള ഗസ്സസ് ഒക്കെ പോന്നോട്ടെ. 5000-9170917 ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ബ്രൂക്സ് കഫെ നൽകുന്ന പ്രീമിയം കുൽഫീസ് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇബാദിൻ്റെ ഒരു വണ്ടർഫുൾ ഹാമ്പറാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഫോൺ എടുക്കുക, നമ്മുടെ നമ്പർ സേവ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000-9170 ഒരിക്കൽ കൂടി നമ്പർ റിപ്പീറ്റ് ചെയ്യാം, 5000-9170. ഈ നമ്പറിലേക്ക് ഇന്നത്തെ ടാർഗറ്റ് അയച്ചോളൂ. ആ ഒരു ടാർഗറ്റ് നിങ്ങൾ പറയുന്നത് ഒരു പക്ഷേ നിയർ ടു ദ ടാർഗറ്റ് ആണെങ്കിൽ യു മൈറ്റ് ബി ദ ലക്കി വിന്നർ ടു നൈറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആരാണ് ആ ഒരു ലക്കി വിന്നർ ആകാൻ പോകുന്നതെന്ന്. ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലേക്ക് ഇതാ ഇപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നു. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: ൂക്കിയാലും ഈ വീക്ക് ഓഫർ മെർസ് തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മെർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
2: മെയ് 4, 5, 6 തീയതികളിൽ മെർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മെർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
1: മെർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: കത്താർ മക്കൾ അനേവർക്കും വണക്കം. നാളെ ഒരു പാലകർ അന്തോലിയാസൻ പേരെ
5: ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.7.

வெல்கம் வெல்கம் வெல்கம் பேக் ஒன்ஸ் அகைன் ரேடியோ சோனோ 91.7 FM இல் இது 917 ஈவினிங்ஸ் இந்த டைம் ആണ് சந்தீபான கூட ஜாயின் ചെയ്യുന്നത് വെല്ല ഈ ഒരു ടൈം നമ്മൾ ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് അല്ല പോകുന്നത് മറിച്ച് മറ്റൊരു അപ്ഡേറ്റിലേക്ക് തന്നെ യെസ് അപ്പോൾ അറബ് ലോകത്ത് ഏറ്റവും തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കോമ്പറ്റീഷൻ ആൻഡ് ആ ഒരു ഫുട്ബോൾ മാച്ച് എത്തുമ്പോൾ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെയൊക്കെ ആയിട്ട് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഇവൻറ്റും ഇവൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള വൈബ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വൈബ് മനോഹരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു പക്ഷേ ഇവിടെ ഖത്തറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കുറേ പേരൊക്കെ തന്നെ Once again, the Ami Cup എത്തുകയാണ് വിത്ത് ഓൾ ഇറ്റ്സ് പോപ്പിൻ സ്പ്ലെൻഡർ അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ അമീർ കപ്പിൻ്റെ ട്രോഫി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് ബേസിക്കലി എ ട്രോഫി ടൂർ അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു അമീർ കപ്പിൻ്റെ ട്രോഫി ശരിക്കും അന്ന് അവർ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ട്രോഫി കാണാനായിട്ട് സാധിച്ചു തൊടാനായിട്ട് സാധിച്ചു ഇറ്റ് ഇസ് ഹിസ്റ്റോറിക് അയ്യോ അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈവൻ എ മെമ്മറി ഇറ്റ്സ് ഗോയിങ് ടു ബി ഹിസ്റ്ററി അപ്പോൾ ആ ഒരു ഹിസ്റ്ററി തീർച്ചയായിട്ടും ഫോർ ദ വൺസ് ഹു ലവ് ഫുട്ബോൾ ആൻഡ് ഫോർ ദ വൺസ് ഹു ലവ് ഖത്താർ തീർച്ചയായിട്ടും ഇതൊരു മറക്കാനാവാത്ത മെമ്മറി തന്നെയാണ് അപ്പോൾ ആ ഒരു മെമ്മറിയുടെ കാര്യമൊക്കെ ഞാൻ എന്തായാലും ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അമീർ കപ്പിൻ്റെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ് ആൻഡ് ഇഫ് അറ്റ് ഓൾ യു ഹാവ് എനി സോർട്ട് ഓഫ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ടിക്കറ്റിൻ്റെ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട ഇൻ കേസ് നമ്മുടെ ഫിഫ ഒക്കെ മിസ് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈബ് കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് വൈബ് ബിക്കോസ് ഖത്തറിനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈഡ് ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു ഫുട്ബോൾ ആൻഡ് ദെർ ഇസ് നോ ഡിബേറ്റ് അബൌട്ട് ഇറ്റ് ആ ഒരു കാര്യവും കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് up കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: Joy Alucas 917 Evenings
1: presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
4: In association with
5: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: 917 evenings. Welcome once again to Radio Sunday 91.7 evenings in the time. സമയം 6:31 ആയിട്ടുള്ള കുറേ പെർഫോമൻസ് ദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റൺ റേറ്റ് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ ദാ മുന്നോട്ട് പോകുന്നു. മർക്രം ആൻഡ് ഹിമത് ആണ് ഓൺ ക്രീസ്. ഇപ്പോൾ രണ്ടുപേരും കൂടിയുള്ള പാർട്ട്ണർഷിപ്പാണ് റണ്ണിങ്. 15 ബോൾസിൽ നിന്നും 17 റൺസ് സ്വന്തമാക്കി ഹിമ്മത്ത്. അതേപോലെ തന്നെ 20 ബോൾസിൽ നിന്നും 27 റൺസാണ് മർക്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാ അവിടെ ബോൾസ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് സിക്സൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു ലാസ്റ്റ് പോയിന്റിലേക്ക് ഇനി നമ്മൾ പ്രഡിക്ഷനൊക്കെ നിർത്തി കറക്റ്റായിട്ട് ആ ഒരു ടാർഗറ്റ് പറയേണ്ട സമയമാണ്. ഒത്തിരി പേര് തന്നെ ദാ എനിക്കിവിടെ പ്രഡിക്ഷൻസ് പറയുന്നുണ്ട്. 226 ആണ്, 216 ആണ്, 224 ആണ് അഭിനന്ദ്, അതേപോലെ തന്നെ അരുൺ നമ്പ്യാർ, അൽജു മാത്യു, ശ്രീനേഷ്, ഒരുപാട് പേര് എനിക്കിവിടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുക. ഇഫ് യു ആർ ദ ലക്കി വിനർ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഗിഫ്റ്റുകളൊക്കെ തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഓവറിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2-6 പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാർഗറ്റ്സും അത് ബേസ് ചെയ്ത് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുള്ളവർക്ക് ചേഞ്ച് ചെയ്യാൻ കേട്ടോ. ഞാനിതേപോലെ പലതും പറയും, പക്ഷെ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. ചിലപ്പം നിങ്ങൾ പറയുന്നതിലായിട്ടായിരിക്കും കറക്റ്റായിട്ടുള്ള ആ ഒരു സ്കോർ വരുന്നത്. Having said that, the IPL score അപ്ഡേറ്റിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. 17-ാമത്തെ ഓവർ കഴിയാനായിട്ട് ലാസ്റ്റ് ബോൾ, ആൻഡ് ആ ഒരു ലാസ്റ്റ് ബോളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ 206 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ടീം ദാ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്നൗ ഇനി എത്രയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുംബൈ ടീമിന് വേണ്ടിയിട്ട്. മുംബൈ ടീമിന് അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബട്ട് ദെൻ യെസ്, ഈ ഒരു പോയിന്റിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ്, നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ടാർഗറ്റ് എത്രയായിരിക്കും എന്നുള്ളത് ലക്കി വിനേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോകുന്നോട്ടെ ആൻസേഴ്സ് 5000-9017 ലേക്ക്.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarinde Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Rizhi Ariyam Call 4000-1707
1: in association with
3: Commercial Bank Your future grows when your savings grows Save more Dream bigger Win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: തൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
1: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
0: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
0: യു ആർ ലിസണിംഗ് ടു
4: Radio Suno 91.7, Qatar's favorite radio.

0: enjoy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിങ്ങിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്, സഫാരി 10, 15, 20, 25, 30 ആഘോഷം. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ May 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: 917 evenings.
4: Welcome back, Radio Sunna 91.7 FM. IPL updates by Sandeep Vanakode on your favorite FM station. What a match, beautifully played. ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമായിട്ട് തന്നെ ആ ഒരു ഗെയിം 20 overs കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ ആ ഒരു ഇന്നിങ്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് സെറ്റായിട്ട് എൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ടൈമിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഒരു സ്കോർ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഇന്നിങ്സിന് വേണ്ടിയിട്ടാണ്. 20 overs കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 5 wicket നഷ്ടത്തിൽ 228 നമ്മുടെ ടീം സ്വന്തമാക്കിയിരിക്കുന്ന ആ ഒരു ടാർഗറ്റ്. സോ 228 മീൻസ് 229 നമ്മുടെ മുംബൈ ടീമിന് വേണ്ട ആ ഒരു ടാർഗറ്റഡ് സ്കോർ. ഇനി ആ ടാർഗറ്റിൽ അല്ലാണ്ട് ആരൊക്കെ എനിക്ക് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നു, റൈറ്റ് മീൻസ് ഓൾമോസ്റ്റ് ആ ഒരു ഇതുമായിട്ട്, ആ ഒരു അൽജു എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇതെടുത്തിട്ടുണ്ട്, പേറ്റൻ്റ് എങ്ങാണ്ടോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് 1 റൺ അല്ലെങ്കിൽ 2 റൺ, അതിൽ മാക്സിമം അങ്ങോട്ട് ഇങ്ങോട്ട് പോലില്ല. ബട്ട് ദെൻ യെസ്, ഓൾമോസ്റ്റ് ഇന്നും അൽജു മാത്യു ആണ് ടാർഗറ്റ്, 226 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 2 എന്താണ് ആ ഒരു റൺസിൻ്റെ വ്യത്യാസം അവിടെ വന്നു. പക്ഷേ ഇന്ന് തരണം വേണ്ടെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. കാരണം 228 എന്ന് ജെഫിൻസ് പറയുന്നുണ്ട്. ജെഫിൻ സെബാസ്റ്റിൻ, യെസ്, കുറച്ചുകൂടി ഒരു ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഇതിലേക്ക് വന്നത്, ആ ഒരു നമ്പറിലേക്ക് വന്നേക്കുന്നത് എങ്ങനെ സാധിച്ചു? 20 മിനിറ്റ് മുന്നേ എനിക്ക് ഓൾറെഡി മെസ്സേജ് അയച്ചതാണ്. 22 മിനിറ്റ് മുന്നേ 228 ആയിരിക്കും സന്ദീപ് ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജെഫിൻസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പഞ്ചാബ് ടീം സെറ്റ് ചെയ്യാൻ പോകുന്ന സ്കോർ എന്ന് പറഞ്ഞിട്ട്. അയ്യോ, അടിപൊളി കേട്ടോ, വണ്ടർഫുൾ പ്രൊഡിക്ഷൻ. അതേപോലെ അഖിൽ സജീവ് കുറച്ചൊന്ന് മാറിപ്പോയി, 242 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗാസു എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് വന്നേക്കുന്നത് ഇല്ലല്ലോ, വന്നിട്ടില്ല പ്രഡിക്ഷൻ, വന്നിട്ടില്ല. ബട്ട് ദെൻ യെസ്, ഐ വാസ് വെയിറ്റിംഗ്. ആൻഡ് ഓൾസോ സുമയ 232 ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഫിനി 242 പറഞ്ഞിട്ടുണ്ട്. എ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും 239 പറയുന്നു. അപ്പോൾ അൽജു മാത്യു ഇന്നത്തെ ആ ഒരു ഗിഫ്റ്റ് തീർച്ചയായിട്ടും എനിക്ക് തരാനായിട്ട് പറ്റില്ല. ജെഫിൻസ് ബ്രോ കറക്റ്റായിട്ട് ആൻസർ സെറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അഭിനന്ദ് പറഞ്ഞിരിക്കുന്നത് 216 എന്നാണ്. ബട്ട് പ്രിഡിക്ഷൻസിനൊക്കെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു ആൻസർ ഇസ് റിക്വയർഡ്. ആൻഡ് വി നോ വാട്ട് എക്സാക്ട്ലി ദ ടോട്ടൽ ഇസ്. 228 runs, വിച്ച് മീൻസ് 229 runs ഇന്നത്തെ ദിവസം നമ്മുടെ മുംബൈ ടീം സ്വന്തമാക്കിയാൽ മാത്രമേ ആ ഒരു ടീം ജയിക്കുകയുള്ളൂ. വാങ്കഡേ സ്റ്റേഡിയം ഇസ് ഫുൾ ഓൺ ഫയർ എന്ന് തന്നെ പറയണം. ആ ഒരു എനർജി, ഓ ലുക്ക് അറ്റ് ദ സ്റ്റേഡിയം. ശരിക്കും എനിക്ക് തോന്നുന്നു മുംബൈയിൽ വാങ്കഡേ സ്റ്റേഡിയത്തിൽ നടക്കുന്ന എല്ലാ മാച്ചസും തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരെ കൊണ്ട് ഫില്ല് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സ്റ്റേഡിയംസ് വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേഡിയങ്ങളിൽ ആളില്ല എന്നല്ല കേട്ടോ, ബട്ട് സ്റ്റിൽ കമ്പാരറ്റീവ്ലി മിക്കപ്പോഴും ആ ഒരു സ്റ്റേഡിയം കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. ആൻഡ് ദാറ്റ് ഗോസ് ടു മുംബൈ, ദാറ്റ് എനർജി ഗോസ് ടു മുംബൈ. ഈവൻ ഇഫ് അത് മുംബൈയുടെ മാച്ച് ആണെങ്കിലും ഏത് മാച്ച് ആണെങ്കിലും ഐ ഹവ് സീൻ ദിസ് ഹാപ്പനിങ്. അപ്പോൾ ദാ ആ മാച്ച് വിശേഷങ്ങളൊക്കെ ആദ്യത്തെ ഇന്നിങ്സിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് അവരൊക്കെ റെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാനും ഒരു ചെറിയ പാട്ടൊക്കെ കേട്ട് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ കൂടെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്ഡേറ്റുകളായിട്ട് ഒരുപാട് വൈകില്ല. വൈ? ബിക്കോസ് വെയിറ്റിംഗ് ആണ് നമ്മുടെ മുംബൈ ടീം ടു ബാറ്റ്. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Katharine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Riji Ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
9: ആൻഡ്
10: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
11: Welcome back once again. Radio Suno 91.7 FM, 917 evenings in the time aanu. Sandeep aanu koode join cheynathu. Samayam 7 mani kazhinja 4 minutum 16 secondum. Yes, samayam evide povatha pole thonnundo. Angane samayam povathe onnu irikkunnilla kaato. Dei namukku adigambheeramaayittulla match ingane nadakkunu. Aa matchinte koode nammalum povunnondana second team da oru second innings okke start cheythu vekkunnundu. But ee oru time il njan theerchayittum ningale game ilekkalla kondu povunnathu മറ്റൊരു അപ്ഡേറ്റിലേക്കാണ്. വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന നമുക്കൊക്കെ ഇഷ്ടമുള്ള സംഭവത്തിലേക്ക്. യെസ്, ഓഫ് കോഴ്സ്, ആസ് യൂഷ്വൽ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടേസ്റ്റ് ഓഫ് ദി ആർ.
12: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ
13: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ വഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
11: There is always this craving for food, അല്ലേ? ഫുഡിൻ്റെ കാര്യത്തിന് നമ്മളൊക്കെ തന്നെ മിടുക്കരാണ്. ഒരു രീതിയിലും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണെങ്കിലും കഴിക്കും എന്നുള്ളതിന് യാതൊരു എന്താണ് സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഈ ഒരു കൺഫ്യൂഷൻ ഞാനിപ്പോൾ ദാ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ശരിക്കും ഇന്നൊരു ഫാക്റ്റിലേക്കല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ആ ഒരു ഫാക്ട് ചെക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫാക്ട് ചെക്ക് എന്താണ് എന്നുള്ളത് ഞാനല്ല പറയുന്നത്, നമ്മുടെ ലിസണേഴ്സ് ആയിരിക്കും. സോ ഫോണൊക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ. 5000-997 ലേക്കാണ് നിങ്ങൾ ആൻസേഴ്സ് അയക്കേണ്ടത്. വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണീസ് എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ ബിരിയാണി ഏതാണ്? അത് ചിലപ്പോൾ കോഴിക്കോട് ബിരിയാണി ആയിരിക്കാം, ട്രിവാൻഡ്രം സൈഡുള്ള ബിരിയാണി ആയിരിക്കാം, കൊച്ചി സൈഡുള്ള ബിരിയാണി ആയിരിക്കും. കൊച്ചി സൈഡ് ബിരിയാണി ഉണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല കഴിച്ചിട്ടുള്ളതിൽ എല്ലാ ആ ഒരു എന്താണ് ഫ്ലേവേഴ്സും ഒക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ഹൈദരാബാദി ബിരിയാണി ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുറച്ചുകൂടെ സ്പൈസി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആ സ്പൈസൊക്കെ കുറച്ചിട്ട് ഭയങ്കരമായിട്ട് സ്റ്റേപ്പിളായിട്ടുള്ള ബിരിയാണീസ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തലശ്ശേരി ഭാഗത്തേക്കൊക്കെ പോവാം. ആൻഡ് ഓൾസോ മറ്റൊരു ബിരിയാണി എന്ന് പറയുന്ന അമ്പൂർ ബിരിയാണി, അങ്ങനെ ഒരുപാട് ബിരിയാണീസ് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അറിയേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ബിരിയാണി ഏതാണെന്നാണ്. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. വൈ? ബിക്കോസ് അതിൻ്റെ ഒരു കംപ്ലീഷൻ കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ എത്രത്തോളം ബിരിയാണികളാണ് ഉള്ളത് എന്ന് നമ്മൾ അറിയണമല്ലോ. നോട്ട് വിത്ത് ഫുഡ് ഐറ്റംസ്, ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ഒന്നുമല്ല. ഒത്തിരി ക്യുസീൻസ് ബേസ് ചെയ്തിട്ട് ഇതേപോലെ റൈസും അതേപോലെ തന്നെ ചിക്കനും എഗ്ഗും ഒക്കെ കൂടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കിയ ഒരു കഥ ഒത്തിരി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഭടന്മാർക്ക് വേണ്ടിയിട്ട് ശരിക്കും അവരുടെ ആ ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു ടീം. സോ ബേസിക്കലി ഇറ്റ് കുഡ് ബി ഒരു ഒരു മെഡിക്കൽ ടീം പോലത്തെ ടീം. അവർ നോക്കിയപ്പോൾ ഏറ്റവും അധികം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് ബിരിയാണി എന്നുള്ളതാണ് ഒരു സ്റ്റോറി. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ. അപ്പം അവർ ഫുഡ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആക്കാനായിട്ട് ചിക്കനും കാർബോഹൈഡ്രേറ്റ്സിന് വേണ്ടിയിട്ട് റൈസും അതേപോലെ തന്നെ പ്രോട്ടീനിന് വേണ്ടി എഗ്ഗും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രിപ്പയർ ചെയ്തു. അതിനാണ് ബിരിയാണി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് സ്റ്റോറികൾ ഇങ്ങനെ ചുറ്റും നടക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് ബിരിയാണി ഏതാണെന്ന് പറയൂ. വി ഹാവ് എ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ടു അൺലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് ടേസ്റ്റ് ഓഫ് ദി ആർ.
12: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ
13: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
11: നോ ഡിബേറ്റ്, റൈറ്റ്? ബിരിയാണിയുടെ കാര്യത്തിൽ എന്ത് ഡിബേറ്റ് പറയാനാണ്? അപ്പോൾ ബിരിയാണിയുടെ കാര്യത്തിലും അതേപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാച്ചിൻ്റെ കാര്യത്തിലും നമുക്ക് വലിയ ഡിബേറ്റ്സ് ഒന്നും വേണ്ട. ബട്ട് ദെൻ പ്രെഡിക്ഷൻസ് ആവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണെന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നോളൂ 5000-9171. ഏത് ക്യുസീനാണ്? കുഡ് ബി ഹൈദരാബാദി, കുഡ് ബി അംബൂർ ബിരിയാണി, കലപ്പാക്കട്ട, അങ്ങനെ ഒരു ബിരിയാണി ഇല്ലേ? യെസ്, അങ്ങനെ ഒരു ബിരിയാണി ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ദിന്തികൽ ബിരിയാണി. യെസ്, അപ്പോൾ ഒരുപാട് ബിരിയാണീസ് ഇതേ. ഇപ്പം ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ബിരിയാണീസ് കിട്ടി. നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഫേവറേറ്റ് അയക്കാനായിട്ട് മറക്കല്ലേ.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ
13: BMR പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
11: സംഗമം എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവൻ പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 15:52 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കൊൽക്കത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസ്

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Joy Alucas 917 Evenings
1: presented by Joy Alucas World's favorite jeweler
2: powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de ruchi ariyam call 400-1707
2: in association with
4: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
6: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ
7: ആൻഡ്
8: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: അഗൈൻ റേഡിയോ സുനോ 91.7 FM. യെസ് ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബിരിയാണിയുടെ ലിസ്റ്റൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നത് ആ ഒരു അപ്ഡേറ്റിലേക്ക്. സോ വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു സ്കോർ അപ്ഡേറ്റ്.
1: Brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീം വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with
2: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ഡി സി ദാബ, ബിൻ മുഹമ്മദ്, തവോൾ മോൾ ആൻഡ്

ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നത്. ആൻഡ് 44 റൺസ് ഞാൻ പറഞ്ഞു പോകുമ്പോൾ അവിടെ വിക്കറ്റ് ഒന്നും നഷ്ടമായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 4 ഓവേഴ്സും ഓൾമോസ്റ്റ് ദ ഫിനിഷ് ആവുന്ന ഈ ഒരു ടൈമിൽ 44 റൺസ് 0 വിക്കറ്റ്സ് ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സോ മുംബൈ, യു ആർ ഓൾസോ മേക്കിംഗ് ഇറ്റ് എ ഗുഡ് സ്റ്റാർട്ട്. ലെറ്റ് സീ, അതൊരു ഗംഭീരമായിട്ടുള്ള സ്റ്റാർട്ടാണ്. ദർ ഇസ് നോ എന്താണ് അതിന് സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. 185 റൺസ് ഇനി വേണം മുംബൈക്ക് ജയിക്കാനായിട്ട്. വെദർ ദാറ്റ് ഇസ് പോസിബിൾ ഓർ നോട്ട് തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാലേ അറിയാനായിട്ട് സാധിക്കൂ. അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് കറക്റ്റായിട്ട് എന്തായാലും ഞാൻ എത്തിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ടു യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM ഫോർ മോർ IPL അപ്ഡേറ്റ്സ്.

0: സുനോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി. മോർണിംഗ് സവാരി,
6: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
5: മോർണിംഗ് സവാരി.
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
8: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
11: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
12: Just feel like you're home.
13: Namaskaram, ഞാൻ ബാബു ആന്റണി.
14: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രചോദിക്കാനുള്ള ആയോധന കലയാണിത്.
15: യു ആർ ലിസണിംഗ് ടു
13: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings
1: presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
2: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
7: ആൻഡ്
8: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Welcome back once again, Radio Sunu 91.7 FM, 917 Evenings in Time, Sandeep Anu Kudi Olada. ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഐ പി എൽ അപ്ഡേറ്റിലേക്ക് തന്നെ ഞാൻ ദേ നിങ്ങളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്കോർ അപ്ഡേറ്റ്.
1: ടി20 സ്കോർ അപ്ഡേറ്റ് brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്താർ കദീം വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with Crisil Boundarygal Payumbol Asil DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
0: ഇനി പ്രെഡിക്ഷൻസ് നടത്താനായിട്ട് ഞാൻ ആരെ കൊണ്ടുവരും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ദാ ഒരു രക്ഷയില്ലാതെ ആ ഒരു ഗെയിം ഇപ്പൊ നടക്കുന്നത് വാങ്ക്ഡെ സ്റ്റേഡിയം മുംബൈയിലാണ്. ആവേശം കൊണ്ടാണോ മുംബൈയിൽ നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു വിക്കറ്റ് പോലും ദേ 7th ഓവർ കഴിയുമ്പോൾ നമ്മുടെ മുംബൈക്ക് നഷ്ടമാകുന്നില്ല. 87 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്, 78 ബോളുണ്ട്, ഇനി 142 റൺസ് എടുത്താൽ മതി. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആകെപ്പാടെ കൺഫ്യൂഷനിലാണ് ഞാനുള്ളത്. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ എബിലിറ്റിയൊക്കെ പോയി എന്ന് തന്നെ വിചാരിക്കാം. കാരണം നമ്മളൊട്ടും വിചാരിക്കാത്ത രീതിയിലാണ് പ്ലെയേഴ്സ് അവരുടെ ആ ഒരു മൂവ്സും കാര്യങ്ങളും ഒക്കെ തന്നെ കൊണ്ടുവരുന്നത്. ആൻഡ് എസ്പെഷ്യലി കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞൊരു കാര്യം, വാങ്ക്ഡെ സ്റ്റേഡിയം, ദ എനർജി ലൈസ് ഇൻ ദെയർ കേട്ടോ. ആ ഒരു സ്റ്റേഡിയത്തിന് ഒരു പ്രത്യേക എനർജി തന്നെയാണ്. ഓൺ ക്രീസ് ഇപ്പോൾ ഉള്ളത് റിക്കൽട്ടൺ ആൻഡ് ഓൾസോ രോഹിത് ശർമ്മ. ആദ്യം ഇറങ്ങിയ ആ രണ്ട് പേരും തന്നെ ദേ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത ആ ഒരു പാർട്ട്ണർഷിപ്പ് ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 23 ബോൾസിൽ നിന്നും 44 റൺസ്, 19 ബോൾസിൽ നിന്നും 42 റൺസ് റിക്കൽട്ടണും എടുത്തിട്ടുണ്ട്. ആൻഡ് 23-44 ഫോർ രോഹിത് ശർമ്മ. അങ്ങനെ ദാ ആ ഒരു അപ്ഡേറ്റ് കൂടി പറയുമ്പോൾ, ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് എക്സ്പെക്റ്റഡ്. ഇന്നത്തെ ദിവസം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. മുംബൈ 88 റൺസ് 7 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു ആൻഡ് ഒരു വിക്കറ്റ് നഷ്ടമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയേണ്ടത്.
1: Presented by
2: Crisil Boundarygal Payumbol Asil DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
0: പ്രത്യേകിച്ച് ഇനി സെറ്റ് ചെയ്യേണ്ട ടാർഗറ്റ് അല്ല, ഐ മീൻ ആ ഒരു ടാർഗറ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് ജേണി. പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും. മുംബൈ ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റഡി ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന രണ്ട് പേരെ, രണ്ട് പ്ലെയേഴ്സിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുള്ളി പ്ലേയിങ് രോഹിത് ശർമ്മ ആൻഡ് റിക്കൽട്ടൺ. 76 ബോൾസ് 144 റൺസാണ് നമുക്ക് ഇനി വേണ്ടത്. So let's see how they are going to make it tonight ennallad. If they are not going to make it tonight, obviously namak Lucknow inde side like thiriyendi varum. Not saying jeekina team inde oda nikka nalla, but still it is not biased to any teams. In fact rendu team thanne ettu manohara aitulla prakadana aanu thannondirikkunnathu. So oru beautiful track kete ingane irikkam. Let's see what exactly will happen in some time. Radio Sun 91.7 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐ പി എൽ അപ്ഡേറ്റ്സുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: Adi, ende birthday celebration ende chelavu ende.
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: You're listening to...
7: Joy Alukas 917 Evenings
8: presented by
9: Joy Alukas World's favorite jeweler
10: powered by
11: Qatar's Arabic Mandi's best destination Zamzam Mandi Mandi Madbi Madfood Madgood tudangi authentic Arabic cuisine ruji ariyam call 4001707
12: in association with
13: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
14: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
15: ഡൈസോ, let's make every outing unforgettable.
16: And
17: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Call 4000-1707.
1: In association with
0: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
0: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
3: ആൻഡ്
4: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
5: Welcome back once again, Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. 8 മണി കഴിഞ്ഞ 2:34 ഈ ഒരു ടൈമിൽ യെസ് നമ്മുടെ തിലക് ആൻഡ് രോഹിത് ആണ് ഓൺ ക്രീസ് ഉള്ളത്. മുംബൈ ടീം ആദ്യത്തെ ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ലക്നൌവിന് അത് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് ഒരു വിക്കറ്റ് പോലും എടുക്കാണ്ട് അവർ ഗെയിം എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ദം റിയലി ബാഡ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആ ഒരു വിക്കറ്റ് പോയപ്പോൾ എവ്രിബഡി ദ എൻറ്റയർ സ്റ്റേഡിയം വാസ് ലൈക്ക് സ്റ്റാൻഡിങ് അപ്പ്. അത് എല്ലായിടത്തും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അത്ര മനോഹരമായിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന. ആ ഒരു മാച്ചിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM.
0: T20 സ്കോർ അപ്ഡേറ്റ് brought to you by
2: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീൻ വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
1: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
0: In association with
1: Crisil Boundarygal Payumbol Asil DC Rujiyumai DC Daba Bin Mohammed Tower Mall and Mall of Qatar.
5: So maximum boundaries um karyangalum okke thanne adichittundarunnu. A beautiful stadium. Njan eppozhum Vankade Stadium patti parayumbo ingane enna parayarundu adu repeated aayittu enna parayunnalle karanam vera onnum alla. Because athra manohara aayittu perform cheyan patti allengil scorer edukkan pattiya score cheyan pattuna oru stadium aanu. ആൻഡ് ആ ഒരു പിച്ച് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഫോർ പ്ലെയേഴ്സ്, ഫോർ ബാറ്റ്സ്മാൻ ഏറ്റവും അധികം അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന ഒരു പിച്ച് കൂടിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോഴും ദാ ഈ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കണം നേരെ നമ്മുടെ അടുത്ത ഓവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് 12th ഓവറിലെ 2nd ബോൾ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ബൗണ്ടറി തന്നെയാണ്. ഇങ്ങനെ ബൗണ്ടറിയും സിക്സറും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു മുംബൈയുടെ കഥ. ആൻഡ് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 11th ഓവർ കഴിഞ്ഞു. 12th ഓവറിലെ ആദ്യത്തെ 2 ബോളുകളും അവസാനിക്കുമ്പോൾ 149 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ഉള്ളത്. ഫിഷോർ ഇന്നത്തെ ഗെയിം മാറിമറിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ബിക്കോസ് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഒരു വിഷൻ ബേസ് ചെയ്താണ് മുംബൈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ രോഹിത് ശർമ്മ ആൻഡ് ഓൾസോ തിലക് വർമ്മയാണ് ഓൺ ക്രീസ് ഉള്ളത്. രണ്ടുപേരും കൂടി ഒരു ഗംഭീരമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് സെറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്ന ഒരു കാര്യം. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
2: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarinde Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Riziyariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: 917 ഈവനിംഗ്സ്.
4: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM-ൽ. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആവുന്നു. ഇപ്പോഴും ആ ഒരു അപ്ഡേറ്റ് എന്തേ പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു തീരുമാനം ആയാലല്ലേ എന്തേ

0: ഇതേണ്ട. അങ്ങനെയൊക്കെ മാറിയാലേ ഇപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുള്ളൂ. ബട്ട് ദിസ് പോയിന്റ്, ദിസ് സീസൺ ഇസ് വെരി മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ സീസൺസ്. അല്ലെങ്കിൽ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഐ പി എൽസ് ആ ഒരു എന്താണ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വളരെയധികം എക്സ്പെക്റ്റേഷൻസിന് വാല്യൂ ആൻഡ് ഓൾസോ ഗെയിമിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ കൂടിയാണിത്. അതൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും സ്കോർ കേൾക്കാനായിട്ട് കുറേയധികം പേര് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. സന്ദീപേ, എന്താണ് കത്തിയടിച്ചുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ആ സ്കോർ ഒന്ന് പറഞ്ഞു കൊടുക്കേ.
1: In association with Crease il boundarygal payumbol asal DC rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
0: ഞാൻ ഈ ഒരു സീസൺ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിതേ ആ ഒരു റൺസും കാര്യങ്ങളും ഒക്കെ തന്നെ അൺപ്രഡിക്റ്റബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 32 ബോൾസ് ഉണ്ട്, 44 റൺസേ ഉള്ളൂ. ഇറ്റ് ഈസ് എ വെരി അച്ചീവബിൾ ടാർഗറ്റ്, ബട്ട് അൺഅച്ചീവബിളായിട്ട് അതിലൊന്നുമില്ല. അത് സാധ്യമല്ലാത്തതായിട്ടുള്ള ഒരു ടാർഗറ്റൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് മുംബൈ ഇതേ ആ ഒരു പേസിൽ തന്നെ ഇങ്ങനെ കളിക്കുന്നു. വിക്കറ്റ്സ് ആവശ്യത്തിലേറെ ഉണ്ട്, 2 വിക്കറ്റ് മാത്രമാണ് നഷ്ടമായിരിക്കുന്നത്. ഓൾമോസ്റ്റ് 15-ാമത്തെ ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ ഇനി 5 ഓവേഴ്സ് ബാക്കിയാണ്. 186 റൺസ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ. ഈസ് മുംബൈ ഗണ വിൻ ടുനൈറ്റ്? എനിക്ക് പേഴ്സണലി ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻട്യൂഷൻ മനസ്സിൽ മുംബൈ ആയിരിക്കും ഇന്നത്തെ ആ ഒരു ഗെയിം, ആ ഒരു മാച്ച് ജയിക്കാൻ പോകുന്നത് എന്ന് മനസ്സ് പറയുന്നു. തിലക് ആൻഡ് സൂര്യകുമാർ, ദി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഇപ്പോൾ ആ ഒരു ക്രീസിൽ നമ്മൾ കാണുന്നത്. ആൻഡ് ഓൺ സ്ട്രൈക്കേഴ്സ് തിലക്. നമുക്ക് നോക്കാം എത്രമാത്രമാണ് ആ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഇൻട്യൂഷൻസ് ഇനി ശരിയാവാൻ പോകുന്നതെന്ന്. ഇവിടെ ഒരുപാട് പേര് മുംബൈ ഫാൻസ് ദേ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇന്ന് മുംബൈ തൂക്കും സന്ദീപേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുംബൈ തൂക്കുമോ ലക്നൗ തൂക്കുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. ഇതാ ഇപ്പോൾ എന്തെങ്കിലും തൂക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലെ തൊട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ് തൂക്കി സോങ്. യെസ്, അപ്പോൾ ആ ഒരു തൂക്കി സോങ് ഞാൻ പെട്ടെന്നൊന്ന് സെർച്ച് ചെയ്തെടുത്താൽ ആ ഒരു സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഇതിപ്പോൾ ലക്നൗ തൂക്കിയാലും നമ്മുടെ മുംബൈ തൂക്കിയാലും ഇന്നത്തെ ഗെയിം ദാ ഈ ഒരു പാട്ട് രണ്ട് ടീമിനും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Joy Alucas 917 Evenings
1: presented by
2: Joy Alucas, world's favorite jeweler.
3: Powered by
4: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
5: in association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
9: ആൻഡ്
10: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

Welcome back once again, Radio Suno 91.7 FM. ഇത് 917 ഇവനിംഗ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. എന്തായാലും ഈ ഒരു ടൈം ദേ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് റിസൾട്ട് ആയോ മാച്ച് കഴിഞ്ഞോ എന്നൊക്കെ ഉള്ള അപ്ഡേറ്റ് അറിയാനാണെന്നുണ്ടെങ്കിൽ മുംബൈ ആൻഡ് ലക്നൗ ഏറ്റവും മനോഹരമായിട്ട് ഇന്ന് വാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ച് പെർഫോം ചെയ്യുന്ന 47th ഐ പി എൽ മാച്ച്. ആ ഒരു 47th മാച്ച് അതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി 19 ബോൾസ് ബാക്കിയുണ്ട്. 28 റൺസാണ് വേണ്ടത്. വിച്ച് ഇസ് ഫീസിബിൾ, വിച്ച് ഇസ് പോസിബിൾ, പക്ഷേ എത്രത്തോളം അത് മുംബൈക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. 17th ഓവർ അവസാനിക്കുമ്പോൾ 202 റൺസ്, 3 വിക്കറ്റ് നഷ്ടത്തിൽ, അത്യാവശ്യത്തിലേറെ വിക്കറ്റ്സും ഉണ്ട് കേട്ടോ. സോ ഇപ്പോൾ നമാൻ ദർ ആൻഡ് ഓൾസോ സൂര്യകുമാർ യാദവ് ആണ് ഓൺ ക്രീസ് ഉള്ളത്. കുറച്ച് മുന്നേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ തിലക്കിൻ്റെ ആ ഒരു വിക്കറ്റ്, എനിക്ക് തോന്നുന്നു തിലക് മാക്സിമം പെട്ടെന്ന് അടിച്ചിട്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പ്രതീക്ഷിക്കാതെ തന്നെ 3rd വിക്കറ്റ് പോയി. തിലക്കിൻ്റെ ആ വിക്കറ്റ് നഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തതായിരുന്നു. എന്തായാലും ഇപ്പോൾ നമാൻ ആൻഡ് ഓൾസോ സൂര്യകുമാർ യാദവ് രണ്ടുപേരും കൂടി ചേർന്ന് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ടീമിനെ മുംബൈയെ ജയിപ്പിക്കാനായിട്ട് സാധിക്കുമോ? ഇഫ് നോട്ട് യെസ്, ലക്നൗ ആയിരിക്കും ഇന്നത്തെ ആ ഒരു വിജയികൾ എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. വാങ്കഡെ സ്റ്റേഡിയം മുംബൈ ഏറ്റവും അടിപൊളിയായിട്ട് ആ ഒരു കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മാച്ചിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇതാ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് റേഡിയോ സുനോ 91.7 FM-ലൂടെ. സന്ദീപായിരുന്നു. ഇന്നിപ്പോൾ ചെറുതായിട്ട് ഒന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയം ആയിരിക്കുകയാണ്. വൈ? ബിക്കോസ് യെസ്, quite a busy day. I will call it a busy day, in fact. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ഇൻവോൾവ്ഡ് ആയിരുന്നു. ആൻഡ് അത് ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. വളരെ അധികം പീസ്ഫുള്ളായിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ച്, വയറ് നിറച്ച ഫുഡ് കഴിച്ചതിന് ശേഷം കുളിക്കണം. ആൻഡ് ദെൻ ഒരു സുഖമായിട്ടുള്ള ഉറക്കം. അത് കഴിഞ്ഞ് നാളെ രാവിലെ വീണ്ടും തിരിച്ചു വരുമ്പോൾ പൂർവാധികം എനർജി ഓണായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പാട് വിടും നമ്മൾ. അതിനുള്ള ചാൻസ് ഒന്നും വിട്ടുകൊടുക്കാതെ ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു ദിസ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മെലഡി സോങ്സ് ആണ് സുനു മെലഡീസിൽ ഇന്ന് സെറ്റ് ചെയ്തേക്കുന്നത്. ത്രൂ ഔട്ട് 12 വരെ ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ രാത്രി കേൾക്കാനൊക്കെ ഒരു സൂത്തിങ് ആയിട്ടുള്ള മൂഡ്, ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടു നിൻ ടു റേഡിയോ സുനോ 91.7 FM. പാട്ടുകളും വിശേഷങ്ങളും ഫണ്ണും എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിട്ട് എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള ഗ്യാരണ്ടി എപ്പോഴത്തെയും പോലെ തന്നെ ഇതാ ഇന്ന് പറയുന്നു. ഒരു മനോഹരമായിട്ടുള്ള ട്രാക്ക് തന്നുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. അപ്പം നാളെ പാക്കലാം. സി ഓൾ, ടേക്ക് കെയർ. ടാറ്റാ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ്, ഞാൻ ഹണി റോസ്.
4: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: Joy Alukas 917 evenings presented by
6: Joy Alukas, world's favorite jeweler,
7: powered by
8: Khatarne Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
12: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
13: ആൻഡ്
14: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: is Radio Suno 91.7 FM,
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
0: 917 evenings.

0: सुनो 91.7 FM Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings presented by
1: Joy Alukas world's favorite jeweler
3: powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam call 4001707
3: in association with
5: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
7: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ ആൻഡ്
8: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
9: ഹായ് ഞാൻ നിരഞ്ജ് മണിമ്പള രാജു നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: सुनो 91.7 FM Qatar's favorite radio station.
1: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
2: Action.
3: Mone Dinesha, Adimohamana, Adimoham.
2: Horror. Thanikku pogan anuvada illa.
4: Or drama.
5: Ente kudumbam, ente swargaraji.
4: Ishta genre idanengilum, ivide ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world class shopping experience, Doha, Qatar, and
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: Radio Suno 91.7.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: सुनो 91.7 FM Qatar's favorite radio station.
1: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
4: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

പത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।